ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 2, കൊല്ലവർഷം 1201, കർക്കിടകം 8, 2026 ജൂലൈ 24, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: നമ്മൾ ബസ് യാത്ര നടത്തുമ്പോൾ യാത്രാമധ്യേ വണ്ടി തകരാറിലാവും, വലിയ ആപത്ത് വന്നേക്കും എന്ന് നാം ചിന്തിക്കാറില്ല. ഒരു സൗകര്യപ്രദമായ ഭക്ഷണശാലയിൽ ആണ് നാം. വീട്ടിലും വ്യത്യസ്ത വിഭവങ്ങൾ കഴിക്കുന്നു. ഇവിടെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാലിന്യമുണ്ട്, വിഷമയമാണ് എന്നും മറ്റും ചിന്തിച്ച് ഭക്ഷണം ഉപേക്ഷിക്കാറില്ല. വഴിയാത്രക്കാരനായ നാം വലിയ വാഹനം വന്ന് തട്ടിത്തെറിപ്പിക്കും, അപകടപ്പെടുത്തും എന്നും സംശയിക്കാറില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നാം നാളെ ശ്വാസഗതി ഇല്ലാതാവും എന്നും കരുതാറില്ല. ഇതുവരെ പറഞ്ഞതിൻ്റെ താൽപ്പര്യം, നാം ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം ചില വിശ്വാസങ്ങളാണ്. വിശ്വസിച്ച് നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ബന്ധുജനങ്ങളിൽ വിശ്വാസം, സമൂഹത്തിൽ വിശ്വാസം, സംഘടനയിൽ പരസ്പര വിശ്വാസം, ഈശ്വരനിൽ വിശ്വാസം, അങ്ങനെ പരസ്പരം അറിഞ്ഞ് ചില കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് മനുഷ്യൻ. ഇവിടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ വിശ്വാസയുക്തനാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയും, സംശയാത്മാവിനശ്യതി, സംശയം വച്ചു പുലർത്തുന്നവൻ പരാജയപ്പെടും. അങ്ങനെയെങ്കിൽ കണ്ണുമടച്ച് എല്ലാത്തിനെയും അങ്ങ് വിശ്വസിച്ചാൽ എന്താ? ഒരിക്കലും അങ്ങനെയല്ല. നന്നായി പരീക്ഷിച്ച് അനുഭവത്തിലൂടെ വിശ്വസിച്ചേ പറ്റൂ. വിശ്വാസയോഗ്യമല്ലാത്തവർ ഉണ്ടാവും. 100% വിശ്വസിച്ചേ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കൂ, പെരുമാറൂ എന്ന് കരുതിക്കൂടാ. എല്ലാത്തിനെയും എല്ലാവരെയും സംശയത്തോടെ കാണാൻ തുടങ്ങിയാൽ പൊതു ഇടങ്ങളിൽ കഴിഞ്ഞുകൂടാനാവില്ല. സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രസിദ്ധമായ പാട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഉദ്ഘോഷിക്കുന്നതിനായി. നാം ഒരിക്കലും മറ്റൊരാളിൽ വിശ്വാസം പരിധിവിട്ട് ചെയ്യാതെ സ്വയം നമ്മളിൽ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ പെരുമാറലാണ് വേണ്ടത്. ഓഫീസിൽ, വിദ്യാലയത്തിൽ, കുടുംബത്തിൽ എന്ന് വേണ്ട, മറ്റെല്ലായിടത്തും എല്ലാവർക്കും വിശ്വാസം.

0: ഉണ്ടാവുന്ന രീതിയിൽ ഓരോരുത്തരും പെരുമാറണം. അതാണ് വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള പോംവഴി. ഇന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർ സുലഭമാണെന്ന് പറയാനാവില്ല. അത്തരം വാർത്തകളാണ് വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ വലിയ ആശങ്കയും ദുഃഖവും നാം അനുഭവിക്കുന്നുണ്ട്. എന്നിലേൽപ്പിച്ച ജോലി നിർമ്മല മനസ്സോടെ, വഞ്ചനയൊന്നും കൂടാതെ, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരായാൽ വിശ്വാസം എന്ന പദം അന്വർത്ഥത കൈവരിക്കും. പുഴയരികിൽ നിൽക്കുന്ന യജമാനൻ തൻ്റെ ഭൃത്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പുഴയങ്ങോട്ട് വറ്റുകയും അക്കരെ കെട്ടിയിട്ടിരിക്കുന്ന നായയുടെ ചങ്ങല പൊട്ടുകയും ചെയ്താൽ എന്താ ചെയ്യാന്ന്. അവിശ്വാസം ചിലപ്പോൾ ഭയത്തിൽ നിന്നുണ്ടാവാം. എല്ലാം വിശ്വാസമല്ലേ എന്ന പൊതു മാനദണ്ഡത്തെ ഉൾക്കൊള്ളാം. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന തിരിച്ചറിവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റൊമാനിയൻ സന്ദർശനം പുരോഗമിക്കുന്നു. ബുക്കാറസ്റ്റിലെ വിക്ടോറിയ പാലസിൽ ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി മുർമു കൂടിക്കാഴ്ച നടത്തും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്, കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. കേരളത്തിലെ ജയിൽ ഉപദേശക സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ എന്നിവരും മെമ്പർ സെക്രട്ടറിയായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിന്റെ ജാലകങ്ങൾ എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരൽ തിരുവനന്തപുരം റിലേ, തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, ഗാന്ധിദർശനം, രാഗലയം, നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.

0: എട്ടഞ്ചിന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാരീതികൾ. കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ നിജിൽ അബ്ദുൽ ജലാലുമായി അഭിമുഖം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
0: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ. വെള്ളിത്തിരാത്തൽ സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു സിഒ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം. കേര പ്രോജക്ട് മേധാവി അശോക് കുര്യൻ അഗ്രി നെക്സ്റ്റ് പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നു. തുടർന്ന് സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാണിയൂർ സ്വദേശി ശശി. 7:20 വിപണി. 7:35 എഫ് എം ഈവനിംഗ് നിലവറ ഒരിടത്തൊരിടത്ത്. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഗ്ലിഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi has said that over the past 2.5 months since the paper leak incident, several steps have been taken. The culprits have been arrested and are in jail. In a video message last night, Mr. Modi said, Government's foremost responsibility was to ensure that students did not lose an academic year and it was essential to conduct the examinations immediately.
4: I know that the paper leak is not a mamooli vishay. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए.
3: The Prime Minister said yesterday he directed the departments to prepare a proposal for fast-track courts. He said the departments worked continuously and submitted the draft to him late last night. Mr. Modi said this draft, which includes provisions for fast-track courts and stringent punishment, will be discussed by the Cabinet today. He said after incorporating the suggestions of Cabinet colleagues, it will be given its final shape. The Prime Minister said as the second week of Parliament begins on Monday, government will make every effort to get this bill passed by the House at the earliest. Activist Sonam Wangchuk has ended his hunger strike after 26 days at a private hospital in Gurugram last night in the presence of Union Ministers J.P. Nadda and Jitendra Singh. Wangchuk's wife Geetanjali Angmo and senior leaders of Apex body of Leh Ladakh were also present at the hospital. Earlier, 65 members of parliament from different political parties had visited or signed letters urging him to break the fast. Mr. Wangchuk said this was done after long negotiations on various conditions. He urged everyone to stay very vigilant about not allowing violence of any kind anywhere. Meanwhile, Prime Minister Modi has urged Mr. Wangchuk to follow his daily routine as advised by the doctors and regain his previous weight as soon as possible. The Delhi High Court has constituted a new fast-track court with immediate effect to hear cases under the Public Examinations Prevention of Unfair Means Act 2024. In a notification, the High Court said the court of Officer Anu Grover Baliga at the Rouse Avenue Court will function as a specially designated fast-track court to hear the cases under the Public Examination

ഇന്ന് ലക്ഷ്മണോപദേശം, രാമസീതാ തത്വം എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം നടത്തുന്നത് ശ്രീ നവീൻ.

0: രാമായണ പാരായണം 8-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: പ്രഭാതഗീതത്തിൽ അടുത്തതായി ഇന്ദിര ജോയി ആലപിച്ച ഗാനം, രചന ബാപ്പു വെള്ളിപ്പറമ്പ, സംഗീതം കോഴിക്കോട് അബൂബക്കർ.

പ്രഭാതഗീതം സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് വൈകിട്ട് 3-5 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു സിഒ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഇന്ന് വൈകിട്ട് 3, 5, 4 ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ 94-46-45-58-88, 04-84-24-26-397, 04-84-24-26-387. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-5 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാർഷിക വാർത്തകൾ. തളിപ്പറമ്പ് ബ്ലോക്കിന് കീഴിലെ കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ആത്മയുടെ ഏതെങ്കിലും പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരിൽ നിന്ന് മികച്ച കർഷകർക്കുള്ള അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മികച്ച സംയോജിത കർഷക, മികച്ച പച്ചക്കറി കർഷക, മികച്ച ക്ഷീര കർഷക, മികച്ച ഭക്ഷ്യ സുരക്ഷാ സംരംഭക, മികച്ച സേവന മേഖല കൃഷിക്കൂട്ടം എന്നീ മേഖലകളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ അതത് കൃഷിഭവനുകളിൽ നാളെ വൈകുന്നേരം 4 മുൻപ് സമർപ്പിക്കണം. റബ്ബർ തോട്ടങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഇടവിളകളെക്കുറിച്ചും അവ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഫോണിലൂടെ മറുപടി ലഭിക്കും. വിവരങ്ങൾക്ക് 04-81-2-57-66-22 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04-81-2-57-66-22. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ സംരക്ഷിത കൃഷി എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ ചതുരശ്ര മീറ്ററിന് 900 നിരക്കിലും നാച്ചുറലി വെന്റിലേറ്റഡ് ട്യൂബുലാർ റെക്ടാംഗുലർ ഗ്രീൻ ഹൗസ് സ്ട്രക്ചറിന് ചതുരശ്ര മീറ്ററിന് 600 നിരക്കിലും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പ്ലാസ്റ്റിക് പുതയിടിയിലിന് ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിനും തണൽവല സ്ഥാപിക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് ചതുരശ്ര

0: കിലോമീറ്ററിന് 355 രൂപ എന്ന നിരക്കിൽ പരമാവധി 4000 ചതുരശ്ര മീറ്ററിനും പോളിഹൌസിൽ കൃഷി ചെയ്യുന്ന മൂല്യം കൂടിയ പച്ചക്കറി വിളകളുടെ നടീൽ വസ്തുക്കളുടെ ചെലവിനും കൃഷിക്കും ഓർക്കിഡ്, ആന്തൂറിയം, കാർണേഷൻ, ജെർബറ, റോസ്, ലില്ലി എന്നിവയ്ക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിനും ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് സംവിധാനത്തിന് പരമാവധി 1000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ ഉപയോഗിക്കുന്ന സർക്കുലേഷൻ ഫാനുകൾ പരമാവധി 6 ഫാനുകൾക്ക്. ഫെർട്ടിഗേഷനുള്ള സെൻസർ അധിഷ്ഠിത ഓട്ടോമേഷൻ സിസ്റ്റം യൂണിറ്റിന് 2 ലക്ഷം രൂപ സബ്സിഡി നിരക്കിൽ, സംരക്ഷിത കൃഷിയിൽ പരമാവധി 4000 ചതുരശ്ര മീറ്ററിനും പച്ചക്കറി വിളകൾക്കുള്ള പിന്തുണാ സംവിധാനം നടപ്പിലാക്കുന്നതിന്, പക്ഷി പ്രതിരോധ വലകൾക്കുള്ള സ്ഥിരം പിന്തുണാ ഘടന, ഫെൻസിംഗ് അഥവാ വേലി നിർമ്മിച്ച കൃഷിയിടം സംരക്ഷിക്കുക എന്നിവയ്ക്കും, പേപ്പർ നെയ്ത കവർ, പേപ്പർ ബാഗുകൾ മുതലായവ കൊണ്ടുള്ള പഴം കുലക്കവർ ഉപയോഗിച്ച് പഴങ്ങൾ സംരക്ഷിക്കുന്നതിന് ധനസഹായം നൽകുന്നു. മുൻപറഞ്ഞ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതത് ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് ഹോർട്ടിക്കൾച്ചർ നഴ്സറിയിൽ വിവിധ പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും ഗുണമേന്മയുള്ള കശുമാവ് തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0467226632 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0467226632. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ അടുത്ത മാസം 31 വരെ അപേക്ഷ സ്വീകരിക്കും. അപേക്ഷകർ ക്ഷേമനിധി പാസ്ബുക്ക്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, മാർക്ക് ലിസ്റ്റ്, TC എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, യൂണിയൻ സാക്ഷ്യപത്രം, പേരിനോ അഡ്രസ്സിനോ വ്യത്യാസമുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471272-91-75 എന്ന ഫോൺ നമ്പറിലോ www.agriworkersfund.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. 0471272-91-75 വെബ്സൈറ്റ് വിലാസം www.agriworkersfund.org. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 23,900 രൂപ, കൊപ്ര 15,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,700 രൂപ, അൺഗാർബിൾഡ് 69,700 രൂപ, റബ്ബർ RSS 4 28,200, RSS 5 27,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ സമയം 6:32 22 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. യുവജനക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിരാഷ്ട്ര യൂറോപ്യൻ സന്ദർശനത്തിന്റെ അവസാനഘട്ടമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു റുമാനിയയിലെത്തി. ഇന്ത്യ റുമാനിയ ബിസിനസ് ഫോറത്തെ രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്ന് ബാരലിന് $100. സംസ്ഥാനത്ത് ജൂലൈ

0: മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പി എസ് പ്രശാന്ത്, മുൻ അംഗമായിരുന്ന എ അജികുമാർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അസമിലെ 11 ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണം 41. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്ക് പിൻവലിച്ചു, വേതന നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന ഉറപ്പിൽ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ തുടക്കം. സിംബാബ്വേക്കെതിരായ ആദ്യ 2020 ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. രാജ്യാന്തര 2020 അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡുമായി വൈഭവ് സൂര്യവംശി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുള്ളക്കൽ, ആലപ്പുഴ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ONV കുറുപ്പ് രചിച്ച ജാലകങ്ങൾ എന്ന കവിത കേൾക്കാം.

0: ആണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ചൊല്ലിയത് പത്മശ്രീ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
8: മീനമാസത്തിലെ കാർത്തിക നാളിലാണ് മാധവൻ ദേവികയെ വിവാഹം കഴിച്ചത്.
0: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
9: പറക്കാൻ ചിറകില്ലാത്ത സ്വപ്നമായി പിറക്കുക, ഒഴുകാൻ വഴിയില്ലാത്തൊരോർമ്മയായി ഉത്ഭവിക്കുക.
0: പി ബി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
10: വിശ്വനാഥൻ മക്കളെ ഓർത്തു, വരുമെന്നുറപ്പില്ല, എന്നിട്ടും കണ്ണുകൾ അറിയാതെ തൊടിയിലേക്ക് നീളുന്നു.
0: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാരീതികൾ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ നിജിൽ അബ്ദുൽ ജലാലുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു CO ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. വിളിക്കാം, ഫോൺ നമ്പറുകൾ 94 46 45 58 88, 04 84 26 97, 04 84 26 387. സമയം 6 മണി കഴിഞ്ഞ് 43:37.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
5: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
4: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്,

0: ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൗകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽകുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ്

0: കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജൻ റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.

0: വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കിയ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. സോഷ്യലിസം ഒരു ജീവിതരീതി മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളോടുള്ള ഒരു ശാസ്ത്രീയ സമീപനവുമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയതാര്? ആവർത്തിക്കാം. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയതാര്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് പറയാം, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ മോഹിനിയാട്ടം, ഭരതനാട്യം വൈകിട്ട് 6:30. ശ്രീനാരായണപുരം ശംഖുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ത്രികാലപൂജയും. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4 ആർക്കും പാടാം, 6 ചെറുകഥാ വായന. കൊക്കോതമംഗലം കുന്നത്ത് ഹനുമൽ ക്ഷേത്രം, പാട്ടുകുളങ്ങര വിഭഞ്ജിക സംഗീത സാഹിത്യ സഭ, വടുതല പള്ളിക്കാവ് ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ രാമായണ മാസാചരണം. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: സേവന വാർത്തകൾ. കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ 3 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 200+ ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മുതൽ അഭിമുഖം നടത്തും. പങ്കെടുക്കുന്നതിനായി എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം.

0: കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 81 38 90 86 57 81 38 90 86 57. KKS ഗവൺമെന്റ് ITI മാളയിൽ വിവിധ ട്രേഡുകളിലായി പെൺകുട്ടികൾക്കായി സംവരണം ചെയ്ത ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ നാളെ വൈകുന്നേരം 3 മണിക്ക് മുൻപായി അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. ഉയർന്ന പ്രായപരിധി ഇല്ല. വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04 80 2 89 31 27 04 80 2 89 31 27. കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 99 95 11 30 19. പ്രിയ ശ്രോതാക്കളെ, ഇനി 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൊരുൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
5: വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകിയായി എന്ന കഥ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട്. വാൽമീകി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ പോഷകനദിയായ തമസാനദിയുടെ തീരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ ആശ്രമം. തപസ്വിയായ വാൽമീകിയുടെ മുമ്പിൽ തപസ്വാധ്യായ നിരതനായ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഗുരുവിനോടെന്നപോലെ സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് വാൽമീകി നാരദമുനിയോട് അന്വേഷിക്കുന്നു. 15 ഗുണങ്ങൾ ആ മനുഷ്യനുണ്ടാകണമെന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്. 1, ധർമ്മജ്ഞൻ, അതായത് ധർമ്മം എന്താണെന്നറിയുന്നവൻ. കൃതജ്ഞൻ, സത്യവാൻ, ദൃഢവ്രതൻ, വീര്യവാൻ, ശുചിവ്രതൻ, സർവഭൂതഹിതൻ, വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, സദാ പ്രസന്നവദനൻ, ആത്മവാൻ, ജിതക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ, ദ്യുതിമാൻ, അകത്തും പുറത്തും തിളക്കമുള്ളവൻ, അനസൂയകൻ, രണഭൂമിയിൽ ദേവന്മാരെപ്പോലും ഭയപ്പെടുത്തുന്ന രൗദ്രം പ്രകടിപ്പിക്കുന്നവനുമാകണം അങ്ങനെ ഉള്ള ഒരാൾ. ഇത് കേട്ട ഉടൻ തന്നെ നാരദമുനി മറുപടി നൽകി, ഇപ്പറഞ്ഞവയുടെ 4 ഇരട്ടി ഗുണങ്ങളുള്ള ഒരാളുണ്ട്. ഇക്ഷ്വാകു വംശജനായ രാമൻ ആണ് അത്. നിയതാത്മാവ്, മഹാത്മാവ്, ദ്യുതിമാൻ, ധൃതിമാൻ എന്നാരംഭിച്ച് സത്യഭാഷണത്തിൽ ധർമ്മദേവന് തുല്യൻ എന്നുവരെയുള്ള 66 ഗുണങ്ങളാൽ സമ്പന്നനാണ് രാമൻ എന്ന് നാരദമുനി അരളി ചെയ്തു. ഇങ്ങനെയുള്ള രാമനെ 50-ലധികം അസ്ത്രശസ്ത്രങ്ങളും അത്ര തന്നെ പ്രത്യസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച് ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്തവനാക്കി. വാൽമീകി അന്വേഷിച്ചതും നാരദൻ ചൂണ്ടിക്കാണിച്ചതും ഉത്തമനായ മനുഷ്യനെ. യുദ്ധകാണ്ഡത്തിൽ പറയുന്നുമുണ്ട്, ഞാൻ ദശരഥപുത്രനായ രാമനെന്ന മനുഷ്യനാണ് എന്ന്. ശിവന്റെ ചാപം

0: മുറിച്ച് സീതയെ പത്നിയാക്കുന്നത് മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലറിയാം, ഒരു സാധാരണ മനുഷ്യന്റെ വികാര വിചാരങ്ങളെല്ലാം അവയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന്. സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് ധർമാത്മാവായ രാമനും ഉള്ളിൽ കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവർ എത്തി തൊഴുകയോടെ നിൽക്കുന്ന രാമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഭവാൻ നാരായണോ ദേവഹ എന്ന്. നരനിൽ നിന്ന് നാരായണത്വത്തിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഏതൊരു മനുഷ്യനും സർവഗുണ സമ്പന്നനായി ദേവത്വത്തിലേക്ക് വളരാം എന്ന് വാൽമീകി നമ്മോട് പറയുന്നു.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറി തുടരുന്നു. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 12 സെക്കൻഡ്.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട എന്ന ഉൾഗ്രാമത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു പ്രഭാതത്തിൽ യാത്ര ചെയ്യുന്ന കവി. അദ്ദേഹം അവിടെ കണ്ടും കേട്ടും അറിയുന്ന ഗ്രാമത്തുടിപ്പുകൾ, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, നാടൻ മനസ്സുകളുടെ വിനിമയങ്ങൾ, പതുക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമത്തെളിമ, ഇത്തരം നിരവധി ചിത്രങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കടമ്മനിട്ട എന്ന കവിത.
3: നെല്ലിൻ തണ്ടുമണക്കും വഴികൾ എള്ളിൻ നാമ്പു കുരുക്കും

കവി ഗ്രാമത്തിലൂടെ തൻ്റെ പ്രഭാത സഞ്ചാരം നടത്തുകയാണ്. പുലരി തോർത്തുമുടുത്തു കുളിക്കാനെത്തിയിരിക്കുകയാണ്. ഒരു കുളക്കോഴിപ്പിട ഓടിപ്പോകുന്നത് കവി കണ്ടു. കണ്ണുകളെ കൊളുത്തിവലിക്കും പോലെയുള്ള കാഴ്ചകളുമുണ്ട്. അക്കൂടെ കുരുവിക്കൂട്ടിൽ കൊക്കു പുലർത്തിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടു. കവി മനസ്സ് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്.

ഞാൻ. പൂർവകാലത്തിൻ്റെ നിലവുകൾ പലപ്പോഴും വേദനയോടൊപ്പം സന്തോഷവും കൊണ്ടുവരുന്നുണ്ട്. അതിൽ കാവിലെ നോയ്പുണ്ട്, കളഭം തൊട്ട് കരിക്കു നിവേദിച്ച ഓർമ്മകളുണ്ട്. കൂടാതെ കൊടിയ ദാരിദ്ര്യം തെറ്റായ വഴിയിലേക്ക് പറഞ്ഞുവിട്ടവരുടെ കഥകളുണ്ട്. കച്ചിയെറുത്ത് കരിപ്പാടങ്ങളിൽ ജോലിക്കാർ നിരന്നു നീങ്ങുന്ന കാഴ്ചകളുണ്ട്. വിശപ്പിൻ്റെ നെഞ്ചത്ത് ആഞ്ഞുതൊഴിച്ച് ക്ലേശങ്ങളിലൂടെ സഞ്ചരിച്ച ബാല്യത്തിൻ്റെ നൊമ്പരങ്ങളുണ്ട്. ഇപ്പോൾ ഈ നാട്ടിലെ കുളം നന്മ കുടിച്ച് മരിച്ചുപോയിരിക്കുന്നു. അക്കഥകളോടൊപ്പം നാട്ടിലെ പിന്നാമ്പുറക്കഥകളും കുന്നായ്മകളും പ്രഭാതത്തിൽ ധാരാളമായി കേൾക്കുന്നു.

കൊച്ചു കൊച്ചു ദുഃഖങ്ങളും ഇടകലർന്ന ചെറുഗ്രാമത്തിൽ ഇപ്പോൾ നവജീവിതത്തിൻ്റെ കാപട്യങ്ങൾ പെരുകുന്നതിൻ്റെ ചിത്രമാണ് കടമ്മനിട്ട എന്ന കവിതയിൽ കവി ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വഴിയിൽ അല്പനേരമിരുന്ന് കണ്ണു തിരുമ്മിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത്. ചന്തം തേട്ടിച്ചമയം കെട്ടി ചന്ദനഗന്ധം ചാറിയ സന്ധ്യകൾ ദീ

0: ുമുറങ്ങിക്കോട്ടെ, ഞാനീ വഴിയിലൊരിത്തിരി നേരമിരുന്നൻ കണ്ണുതിരുമ്മിക്കോട്ടെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: കൊച്ചിയുടെ ആദ്യ എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് സെന്ററായ മൈജി ഫ്യൂച്ചർ എപ്പിക്കിലേക്ക് സ്വാഗതം.
3: ഗാഡ്ജറ്റ്സ് ആകട്ടെ, അപ്ലയൻസസ് ആകട്ടെ, നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തും ആദ്യം എക്സ്പീരിയൻസ് ചെയ്യൂ, പിന്നെ ഷോപ്പ് ചെയ്യൂ.
2: എക്സ്പീരിയൻസ് ചെയ്യാം
3: കൊച്ചിയിലെ ഏറ്റവും വലിയ കളക്ഷൻ,
2: ഏറ്റവും വലിയ ഷോറൂം,
3: ഏറ്റവും വലിയ വിലക്കുറവ്.
2: ഇന്ന് തന്നെ മെയിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് സന്ദർശിക്കൂ.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
7: ഗ്രീൻ മോൺ സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
8: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
8: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: എം ടി കഥാ തിരകഥാ സംഭാഷണം എഴുതി 1983 ഐ വിശേഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ആരൂഢം. സീമ, ലക്ഷ്മി, നെടുമുടി വേണു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം, പാടിയത് എസ് ജാനകി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ.

0: ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായി നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
3: ഫോൺ 8129110087.
4: കോമൺലി പേരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടോൺസിൽ ആൻഡ് അഡിനോയിഡ് സർജറിക്ക് ശേഷം ഇമ്മ്യൂണിറ്റി കുറയാനൊരു സാധ്യതയുണ്ട്? അങ്ങനെ ഇല്ല, ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമിന്റെ പാർട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ വേറെ പല സിസ്റ്റംസും ഉണ്ട് ഇമ്മ്യൂണിറ്റിയെ നോക്കുന്നത്. സോ അഡിനോയിഡ്സ് ആൻഡ് ടോൺസിൽ എടുത്തതിന് ശേഷം പഠനങ്ങൾ കാണിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രോപ്പ് ആകുന്നുണ്ട്. പക്ഷെ ലോങ് ടേം വലിയ എഫക്ട്സ് ഇല്ല. അതിനുശേഷം നമ്മുടെ ബോഡിയിലെ മറ്റ് അവയവങ്ങൾ ആ ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അത് കാരണം വേറെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയില്ല. ശബ്ദത്തിന് നോർമലി ചേഞ്ച് വരാറില്ല, ബിക്കോസ് നമ്മുടെ സൗണ്ട് വരുന്നത് നമ്മുടെ തൊണ്ടയ്ക്കുള്ളിൽ ലാറിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് പറയുന്ന അവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്. ടോൺസിൽ ആൻഡ് അഡിനോയിഡിന് ശേഷം സൗണ്ടിന് പേരൻസ് ഉദ്ദേശിക്കുന്ന പോലത്തെ ചേഞ്ച് അല്ല, നോർമലി സൗണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ട്. ടോൺസിൽ അഡിനോയിഡ്സ് വരുന്നത് കൊണ്ട് നമ്മുടെ മൂക്ക് അതേമാതിരി തൊണ്ടയുടെ ഏരിയ കുറയാണ്. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് കുട്ടികൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു അടഞ്ഞ ശബ്ദമാണ്, മഫിൾഡ് സൗണ്ട് എന്ന് പറയും. ടോൺസിൽ സർജറി അതേമാതിരി അഡിനോയിഡ് സർജറി കഴിഞ്ഞതിന് ശേഷം സൗണ്ട് കുറച്ചും കൂടെ ഓപ്പൺ ആവും, ആക്ച്വലി വോയിസ് ക്വാളിറ്റി ഇംപ്രൂവ് ആവും സർജറിക്ക് ശേഷം. മോസ്റ്റ്ലി ചെറിയ കുട്ടികളിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് രാത്രി ഉറങ്ങുമ്പോൾ വാതുറന്ന് ശ്വാസം എടുക്കുന്നുണ്ട്, കൂർക്കം വലി വരുന്നുണ്ട്, പിറകുന്ന് വിളിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും സ്കൂൾ ടീച്ചേഴ്സ് പറയാറുണ്ട് പഠിപ്പിക്കുന്നത് കേൾക്കുന്നില്ല, പേര് വിളിക്കുമ്പോൾ കേൾക്കാറില്ല. ഇതെല്ലാം യൂഷ്വലി ഒരു ഹിയറിംഗ് ലോസിന്റെ ഒരു തുടക്കമാണ്. ആൻഡ് 4 വയസ്സിന് ശേഷമുള്ള ഹിയറിംഗ് ലോസ് മോസ്റ്റ് കോമൺലി ഇതേപോലെ ഓട്ടൈറ്റിസ് മീഡിയ അല്ലെങ്കിൽ ചെവിയുടെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ കാരണമുള്ള ഹിയറിംഗ് ലോസ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടോൺസിൽസും അഡിനോയിഡ്സ് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ്. അഡിനോയിഡ്സ് വന്ന് മൂക്ക് അടയുമ്പോൾ വായു വഴി ശ്വാസം എടുക്കാൻ തുടങ്ങും. അത് കറക്റ്റ് ചെയ്യില്ലെങ്കിൽ അതൊരു ഹാബിറ്റാണ് ഡെയിലി വായു വഴി ശ്വാസം എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരും, പല്ല് വെളിയിലേക്ക് ഉന്തി വരും, അതേപോലെ കുട്ടിയുടെ മുഖത്തിന്റെ ഷേപ്പ് മാറും. അഡിനോയിഡ് ഫേസീസ് എന്ന് പറയും. പല്ല് വെളിയിലേക്ക് വന്ന ഡെയിലി വായു വഴി ശ്വാസം എടുക്കുമ്പോൾ പല്ലിൽ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. സോ നോർമൽ നമ്മൾ കുറെ പേഷ്യൻസ് കാണാറുണ്ട്, അവർ പല്ല് വെളി ഉന്തിയിട്ട് കറക്ഷൻ ബ്രേസസ് വെക്കാൻ പോകുമ്പോൾ അവിടെ നിന്നുള്ള ഡെന്റിസ്റ്റ് നോർമലി ഒരു എക്സ്റേ എടുക്കുമ്പോൾ പറയാം അഡിനോയിഡ്സ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രേസസ് വെക്കാൻ പറ്റൂ. ബിക്കോസ് അത് ബ്രേസസ് വെച്ച് കറക്റ്റ് ചെയ്താൽ അഡിനോയിഡ്സ്

0: പറ്റിയില്ലെങ്കിൽ വീണ്ടും മൗത്ത് ബ്രീതിങ് കാരണം വീണ്ടും ആ പല്ല് ഉന്തി വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ പല്ലിലും ഒരു എഫക്റ്റ് ഉണ്ട് അഡിനോയിഡ്സിന്. നോർമലി അഡിനോയിഡ്സ് വരുമ്പോൾ ഒരു കുട്ടിക്ക് രാത്രി കൂർക്കമലി ഉണ്ടായിരിക്കും, അതേപോലെ മൗത്ത് ബ്രീതിങ് വരും. ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കാരണം പൊതുവെ ഉറക്കക്കുറവ് കാരണം ഒരു പുവർ കോൺസെൻട്രേഷനിൽ നമ്മൾ കാണാറുണ്ട്. ഒരു ഡൾ ഫേഷ്യസ്, അത് ഈ അഡിനോയിഡ് ഫേഷ്യസിന്റെ ഒരു ഭാഗമാണ്. ഒരു ഡൾ ലുക്ക് എപ്പോഴും കാണും, പഠിക്കാൻ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി കോൺസെൻട്രേഷൻ. അതേപോലെ അഡിനോയിഡ്സ് കാരണം ഈ ചെവിനകത്ത് ഫ്ലൂയിഡ് കിട്ടും, ഓട്ടൈറ്റിസ് മീഡിയ കാരണം ഹിയറിംഗ് പലപ്പോഴും എഫക്റ്റഡ് ആയിരിക്കും. അത് അവർ മനസ്സിലാക്കുന്നില്ല, ബട്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ട്, അതേപോലെ ടീച്ചർ വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് പൊതുവെ ഒരു അക്കാഡമിക്സിലും ലോ പെർഫോമൻസ് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് നല്ല ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ENT കൺസൾട്ടന്റ് ഡോക്ടർ ഗൗതം രഘു.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കന്യാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: പ്രിയ ശ്രോതാക്കളെ, ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് വൈകുന്നേരം 3-5 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു CO മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഇന്ന് വൈകുന്നേരം 3, 5, 4 ഇടയ്ക്ക് വിളിക്കുക. ഫോൺ നമ്പറുകൾ 94 46 45 58 88, 04 8 4 24 26 397, 04 8 4 24 26 387. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-5 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ.
5: മെറീൻ ഡ്രൈവിൽ ആക്സസറീസിന് ഇനി ഓഫറുകളുടെ പുതിയ ശബ്ദം. 75% വരെ ഓഫിൽ ഇയർ വെയറബിൾ
6: ബോട്ട് വയർലെസ് ഹെഡ്ഫോൺ, 52% ഓഫിൽ.
5: 70% വരെ ഓഫറിൽ പാർട്ടി സ്പീക്കർ.
6: 65% വരെ ഓഫിൽ സൗണ്ട് ബാർ.
5: മെറീൻ ഡ്രൈവ്, മൈ ജി ഫ്യൂച്ചർ, എപ്പിക് ഷോറൂമിൽ ജൂലൈ 26 വരെ.
7: ദീപസ്തംഭം, മഹാശ്ചര്യം.
8: അത് ഞാനല്ല, ഞാനല്ല, ഞാനല്ല.
9: ചേടാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ.
8: പിന്നെ ഞങ്ങളൊക്കെ മൂക്കുകൊണ്ടല്ലേ കാണുന്നത്.
9: എന്നതായാലും ATM അകത്തുനിന്ന് ഇറങ്ങി വന്ന് നോട്ട് എണ്ണുന്നത് ഞാൻ കണ്ടതാ.
8: 5 തികച്ചെടുക്കാനില്ലാത്ത ഞാനോ?
9: ഒന്നും പറയണ്ട, എന്റെ പറ്റകാശ മര്യാദ ഒക്കെ തീർത്തോളണേ.
8: ചേടാ, എനിക്ക് വരുമാനമില്ല, പൈസയില്ല, പെൻഷനില്ല.
9: തിന്നുമ്പോ ഓർക്കണം,
8: ജീവിക്കാനല്ലേ തിന്നുന്നത്.
9: അത് ഞങ്ങൾക്കൂടെ തോന്നണ്ടേ, തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ഒരാള്.
8: അപമാനിക്കരുത്.
9: ഇല്ല, പർവ്വത നിരകളുടെ താഴെ കൊണ്ടു നിർത്തി മഴ പെയ്യിക്കും ഞാൻ.
8: ആഹാ, ശുദ്ധമായ വെള്ളം, ഞാനങ്ങ് കുളിക്കും.
9: ആ, അത്ര ശുദ്ധമൊന്നും അല്ല, കുറച്ചേ വിഷമുണ്ട്, വിഷം.
8: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
9: എന്നാ കേട്ടോ, ഈ താഴ്ന്ന ഇടങ്ങളിലുള്ള വിഷലോഹങ്ങൾ ഉയർന്ന് മേഘങ്ങളിലെത്തിക്കും.
8: മഴ കിട്ടിയാൽ എന്നാ പറ്റും?
9: അർബുദം ഉൾപ്പെടെ ആ രോഗങ്ങൾ വരും.
8: ഇതാര് കണ്ടുപിടിച്ചു?
9: കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ്.
8: എന്നാലും എന്നാ വിഷമായി മുകളിലോട്ട് പോകുന്നേ.
9: വാഹനം, വ്യവസായശാലകൾ, ഇതിനുള്ള ലോഹവിഷങ്ങൾ.
8: എന്നതല്ലേ?
9: ദേ, ഒന്നും പറയണ്ട, കാശട്.
8: അയ്യോ, അത് ഞാനല്ല തങ്കമ്മേ, സത്യം, സത്യം, കർത്താവാണ് സത്യം.
9: ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ.
8: ഒരാളെ പോലെ 7 പറയുന്നേ.
9: ഇതുപോലെ ഒരൊറ്റ പീസ ഉണ്ടാവും.
8: ഷടാ, സത്യം, 7 ഒരാളെ പോലെ 7
9: ഞാൻ വിശ്വസിക്കില്ല.
8: വിശ്വസിക്കണം, ഞാൻ പറയാം. ഇത് ഞാൻ, ഇങ്ങോട്ട് വന്നാ.
9: ഓ, പിന്നെ
8: ഞാൻ നോക്ക്.
9: ആ, നോക്കി.
8: ഇത് ആധാർ കാർഡ്, ഫോട്ടോ നോക്കിയേ. ഇത് വേറൊരു ഞാൻ. ഇത് ഇതിന്റെ റേഷൻ കാർഡ്.
9: പിന്നെ
8: അതിൽ വേറൊരു ഞാൻ. ഇത് ബാങ്ക് പാസ്ബുക്ക്, അതില് വേറൊരു ഞാൻ. പിന്നെ പാസ്പോർട്ട്, അതില് വേറൊരു ഞാൻ.
9: സമ്മതിച്ച്, 7.
7: ദീപസ്തംഭം, മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
4: ഇടുക്കി ജില്ലയിലെ നീറ്റ് പരീക്ഷ വിജയിച്ച വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് സെൻട്രൽ പൂൾ മുഖേന MBBS BDS പ്രവേശനത്തിന് ഓൺലൈൻ

അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി അടുത്ത മാസം 28. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04862229904 04862229904. ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥ

8 41 95 74 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8 48 48 41 95 74. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विविध कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28-നാണ് വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച

0: നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
1: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത് രാജ് സെക്രട്ടറിയായും TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം

0: ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:10. വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ഡയറി തുടരുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 32, ആ മറക്കാനാവാത്ത ആഴ്ച 2. അങ്ങനെ ഞാൻ കമ്മീഷണർ മിസ്റ്റർ ഗ്രിഫിത്തിന്റെ ഓഫീസിലേക്ക് ചെന്നു. ഓഫീസിലേക്കുള്ള ഗോവണിക്ക് ചുറ്റും അടിമുടി ആയുധം ധരിച്ച പട്ടാളക്കാർ യുദ്ധത്തിനൊരുങ്ങിയ പോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. വരാന്തയിൽ ഒരു പ്രക്ഷുബ്ധാവസ്ഥ അനുഭവപ്പെട്ടു. ഓഫീസിലേക്ക് പ്രവേശനം ലഭിച്ച ഞാൻ അവിടെ മിസ്റ്റർ ഗ്രിഫിത്തിനോടൊപ്പം മിസ്റ്റർ ബോറിംഗ് ഇരിക്കുന്നത് കണ്ടു. ഞാൻ സാക്ഷ്യം വഹിച്ച രംഗങ്ങൾ കമ്മീഷണർക്ക് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം സംക്ഷിപ്തമായി മറുപടി തന്നു. ഘോഷയാത്ര കോട്ടയിലേക്ക് നീങ്ങിയാൽ അവിടെ കുഴപ്പമുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നതിനാൽ എനിക്ക് തടയേണ്ടി വന്നു. ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്ന് കണ്ടു. അതിനാൽ കുതിര പോലീസ് സംഘത്തെക്കൊണ്ട് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാതെ നിവൃത്തിയില്ലെന്ന് വന്നു. ഞാൻ പറഞ്ഞു, പക്ഷേ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താകുമെന്ന് താങ്കൾ മനസ്സിലാക്കിയിരുന്നു. കുതിരകൾ ആളുകളെ ചവിട്ടിമെതിക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ കുതിര പോലീസ് സംഘത്തെ അയക്കേണ്ട യാതൊരാവശ്യവും ഇല്ലായിരുന്നു. നിങ്ങൾക്കത് തീർച്ചയാക്കാൻ കഴിയില്ല, മിസ്റ്റർ ഗ്രിഫിത്ത് പറഞ്ഞു. നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തിന്റെ അനന്തരഫലം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് നിങ്ങളെക്കാൾ നന്നായി അറിയാൻ കഴിയുന്നത്. ഞങ്ങൾ കർക്കശമായ നടപടികളുമായി തുടങ്ങിയിരുന്നില്ലെങ്കിൽ സംഗതികൾ ഞങ്ങളുടെ പിടിവിട്ടുപോകുമായിരുന്നു. ജനങ്ങൾ തീർച്ചയായും നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് ഞാൻ തുറന്നു പറയട്ടെ. നിയമനിഷേധം അവർക്ക് പെട്ടെന്ന് ആകർഷകമായി തോന്നും. സമാധാനം പാലിക്കേണ്ട ബാധ്യതയുണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെപ്പറ്റി എനിക്ക് സംശയമില്ല, പക്ഷേ ജനങ്ങൾ അത് മനസ്സിലാക്കില്ല. അവർ ജന്മവാസന അനുസരിച്ച് പ്രവർത്തിക്കും. അവിടെയാണ് നിങ്ങളുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, ഞാൻ പറഞ്ഞു. ജനങ്ങൾ പ്രകൃത്യാ അക്രമവാസനയുള്ളവരല്ല, ശാന്തശീലരാണ്. ഞങ്ങൾ അങ്ങനെ ദീർഘമായി വാദപ്രതിവാദം നടത്തി. അവസാനം മിസ്റ്റർ ഗ്രിഫിത്ത് പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ഉപദേശം ജനങ്ങളിൽ ഫലിച്ചില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമായെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? എനിക്കങ്ങനെ ബോധ്യമായാൽ ഞാൻ നിയമലംഘനം നിർത്തിവെക്കും. നിങ്ങളെന്താണീ പറയുന്നത്? മിസ്റ്റർ ബോറിംഗിനോട് നിങ്ങൾ പറഞ്ഞത് മോചിതനാകുന്ന നിമിഷം നിങ്ങൾ പഞ്ചാബിലേക്ക് പോകുമെന്നാണല്ലോ. അതെ, ആദ്യം കിട്ടുന്ന വണ്ടിയിൽ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നിനി അത് സാധ്യമല്ല. നിങ്ങൾ ക്ഷമ കാണിച്ചാൽ ആ ബോധ്യം നിങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് തീർച്ച. അഹമ്മദാബാദിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെ അമൃത്സറിൽ എന്താണ് സംഭവിച്ചത്? എല്ലായിടത്തും ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ച പോലുണ്ട്. എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. ചിലയിടങ്ങളിൽ ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ കുഴപ്പങ്ങൾക്കെല്ലാമുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന് ഞാൻ പറയുന്നു. ഉത്തരവാദിത്വം എനിക്കാണെന്ന് കണ്ടെത്തുന്നിടത്തെല്ലാം അതേറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരിക്കുമെന്ന് നിങ്ങൾക്കുറപ്പ് തരുന്നു. എന്നാൽ അഹമ്മദാബാദിൽ കുഴപ്പങ്ങളുണ്ടായെന്നറിഞ്ഞാൽ ഞാൻ അഗാധമായി വ്യസനിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. അമൃത്സറിന്റെ കാര്യം എനിക്ക് പറയാനാവില്ല. ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടില്ല. അവിടെ ആരും എന്നെ അറിയുകയുമില്ല. എന്നാൽ പഞ്ചാബിന്റെ കാര്യത്തിലും എനിക്കിത്രയും ഉറപ്പുണ്ട്. അതായത്, പഞ്ചാബ് ഗവൺമെന്റ് പഞ്ചാബിലേക്കുള്ള എന്റെ പ്രവേശനം തടഞ്ഞിരുന്നില്ലെങ്കിൽ അവിടെ സമാധാന പാലനത്തിന് എനിക്ക് കാര്യമായ സഹായം ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നെ തടയുക മൂലം അവർ ജനങ്ങളിൽ ആവശ്യമില്ലാത്ത പ്രകോപനമുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ വാദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ

അവർക്ക് യോജിപ്പിലെത്താൻ സാധിക്കുമായിരുന്നില്ല. ചൗപ്പാത്തിയിൽ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നെന്നും ജനങ്ങളോട് സമാധാനം പാലിക്കാൻ ആവശ്യപ്പെടുമെന്നും ഞാൻ അദ്ദേഹത്തോട് പറയുകയും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ചൗപ്പാത്തി മണൽപ്പുറത്തായിരുന്നു യോഗം കൂടിയത്. അഹിംസാബാധ്യതയെക്കുറിച്ചും സത്യാഗ്രഹത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും ഞാൻ ദീർഘമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സത്യാഗ്രഹം നിർബന്ധമായും സത്യസന്ധൻ്റെ ആയുധമാണ്. ഒരു സത്യാഗ്രഹി അഹിംസ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. ജനങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും അത് പാലിക്കുന്നില്ലെങ്കിൽ എനിക്ക് കൂട്ട സത്യാഗ്രഹം നടത്താൻ സാധ്യമല്ല.

0: നോവില്ല ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: വെള്ളവും വൈദ്യുതിയും ലാഭിക്കുന്ന സ്മാർട്ട് വാഷിംഗ് മെഷീനുകൾ പരിചയപ്പെടണോ?
3: സെമി ഓട്ടോമാറ്റിക്, ടോപ്പ് ലോഡ്, AI വാഷിംഗ് മെഷീൻസ് തുടങ്ങി നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായ മോഡലുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തു.
2: കൊച്ചിയിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ കളക്ഷൻ, മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്.

രാഗം നാട്ട. കർണാടക സംഗീത പദ്ധതിയിലെ 36-ാമത് മേളകർത്ത രാഗമായ ചലനാട്ടയിൽ ജന്യമായിട്ടുള്ള രാഗമാണ് നാട്ട. ഇതിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നോക്കാം.

0: ഇതൊരു ഉപാംഗ രാഗവും കൂടാതെ ഘനപഞ്ചക രാഗങ്ങളിലൊന്നുമാണ്. ഇതൊരു സമ്പൂർണ്ണ ഔടവ രാഗമാണ്. ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ഷക്ഷുതി ഋഷഭം, അന്ധരഗാന്ധാരം, ശുദ്ധമധ്യമം, ഷക്ഷുതി ദൈവതം, കാകളീഷാദം, ഷഡ്ജം.
1: സാജാനീനി പവ മമ രേസീനി പവ മമ രേസ പവ മമ രേസ
0: തുടങ്ങിയ ജണ്ഡപരിശ പ്രയോഗങ്ങളും
1: മണി പനി മപഗമ ഗപ മണി പനി പസനി മപഗമ ഗപ മരേസ
0: തുടങ്ങിയ ധാട്ടുപരിശ സ്വരപ്രയോഗങ്ങളും ഈ രാഗത്തിന്റെ പ്രത്യേകതകളാണ്. 1989 പുറത്തിറങ്ങിയ വന്ദനം എന്ന മലയാള ചലച്ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന ശുഭു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനമൊന്ന് നമുക്ക് കേൾക്കാം.

രാഗലയം അവതരിപ്പിച്ചത് ജയദാസ് ഗോപാൽ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം കാൽപന്തും കലക്കൻ ഓഫർ.

0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 34 സെക്കൻഡും. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
3: വെളുപ്പാൻ കാലത്ത് തേങ്ങ കയറ്റിയ കളവണ്ടികൾ പുറപ്പെടാൻ നേരത്ത് ഏറ്റവും മുമ്പിലുള്ള കളവണ്ടിക്കാരൻ ചോദിച്ചു, മുതലാളി ഒപ്പരം വരുന്നോ? ആ ചോദ്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അത് തന്നോടാണെന്ന് രാമറിന് മനസ്സിലായില്ല. മുൻഭാഗത്തെ ഇരുളിലേക്ക് അയാൾ മെഴിച്ചു നോക്കി, പിന്നെ കളവണ്ടിക്കടിയിൽ തൂക്കിയ ലാന്തറിന്റെ ഇത്തിരി വെളിച്ചത്തിലേക്കും. മുതലാളി അങ്ങ് എത്തുവോ? വീണ്ടും അന്വേഷണം. പെട്ടെന്ന് രാമർ പറഞ്ഞു, ഹാ, ഞാൻ ആടെ എത്താം. മുതലാളി എന്ന വിളിയുടെ രുചി ദഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും രാമർ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അജ്ഞാതമായ ഒരു അഭിമാനത്തിന്റെ തണുപ്പ് തന്നെ പൊതിയുന്നതായി രാമറിന് തോന്നി. ആദ്യമായി തന്നെ ഒരാൾ മുതലാളി എന്ന് വിളിച്ചിരിക്കുന്നു. താൻ മുതലാളിയായിരിക്കുന്നു. അന്ന് പകൽ മുഴുവൻ ആ വിളിയുടെ മാധുര്യം മറ്റാരുമായും പങ്കുവെക്കാതെ തികച്ചും സ്വകാര്യമെന്നോണം അയാൾ മനസ്സിൽ കൊണ്ടു നടന്നു. പുതിയ ഒരു കുപ്പായം തുന്നിയപ്പോൾ കുഞ്ഞിക്കേള് ചോദിച്ചത് നമുക്കിതിട്ട് എവിടെയെങ്കിലും ഒന്ന് പോണ്ടേ എന്നായിരുന്നു. കുപ്പായങ്ങളെല്ലാം കീറി തുടങ്ങിയിരുന്നു. കുറേ നാളായി കുഞ്ഞിക്കേളു നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു പുതിയതൊന്ന് തുന്നാൻ. കുപ്പായത്തിന്റെ തുണി വാങ്ങിയതും അയാൾ തന്നെയായിരുന്നു. എവിടേക്ക് പോകണം? കോഴിക്കോട്ടോ വടകരയിലോ അല്ലാതെ മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. അടുത്ത പ്രാവശ്യം തേങ്ങ കൊണ്ടുപോകുമ്പോഴേ കോഴിക്കോട്ട് പോകേണ്ട അവസരം വരുന്നുള്ളൂ. കുഞ്ഞിക്കേളുവിന്റെ ചോദ്യം അങ്ങനെ മറുപടി കിട്ടാതെ കിടന്നു. എന്നാൽ പെട്ടെന്ന് അയാൾ തന്നെ ഒരിടം കണ്ടെത്തി. നമുക്ക് കടവും കടന്ന് മണിയൂരിലേക്ക് പോകാം. എന്തിന്? മന്ത്രവാദി ചെക്കോട്ടിയച്ഛനെ കാണാൻ? കുഞ്ഞിക്കേള് തമാശ പറയുകയാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതങ്ങനെയായിരുന്നില്ല. അയാൾ തുന്നൽ മെഷീനിൽ കൈമുട്ടൂന്നി ഗൗരവത്തിൽ രാമറെ നോക്കി ഇരിപ്പാണ്. രാമറെ, നീ പറഞ്ഞ പെണ്ണിന്റെ കാര്യം ഇനി വെച്ച് താമസിപ്പിക്കേണ്ട. പെണ്ണ് കാണാനെന്ന നിലയ്ക്ക് നമുക്ക് പോകാം, കണ്ടു പോരുകയും ചെയ്യാം. ബാക്കി കാര്യങ്ങളെ കാർന്നോമാര് തീരുമാനിച്ചോട്ടെ, എന്തു പറയുന്നു? രാമറിന് അത് പൂർണ്ണ സമ്മതമായിരുന്നു. കല്യാണിയെ എങ്ങനെയെങ്കിലും കാണണമെന്നും കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും കുറേ നാളായി വിചാരിക്കുകയായിരുന്നു. അച്ഛനെ ചെന്ന് കാണുമെന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അവളോട് പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അനിശ്ചിതത്വത്തിന്റെ മുമ്പിൽപ്പെട്ട് ഉഴറിക്കൊണ്ടിരിക്കെ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. തേങ്ങ കയറ്റിയ കാളവണ്ടികൾ പോയി കഴിഞ്ഞപ്പോഴാണ് ജീവിതം എവിടെയോ എത്തുകയാണെന്ന തോന്നലുണ്ടായത്. പുതിയ ഷർട്ടും ധരിച്ചാണ് അന്ന് കുഞ്ഞിക്കേളുവിനോടൊപ്പം രാമർ ഇറങ്ങിയത്. അപ്പോൾ മുമ്പൊരിക്കലുണ്ടായ ഒരു മാനസികാവസ്ഥയിൽ രാമർ എത്തിയതായി കുഞ്ഞിക്കേളുവിനും തോന്നി. എല്ലാറ്റിനോടും അതിരില്ലാത്ത സ്നേഹം. സംസാരം പെട്ടെന്ന് വളരെ ഉച്ചത്തിൽ. ഏടേക്കാ കാലത്ത് തന്നെ രണ്ടാളും കൂടി എന്ന് രാമുണ്ണിക്കിടാവ് ചോദിച്ചപ്പോൾ, ഞാള് കടലിനക്കരെ പോവുക എന്നാണ് രാമർ മറുപടി പറഞ്ഞത്. പതിവില്ലാത്ത രീതിയിൽ ചിരിയുടെ ചെറിയൊരു അകമ്പടിയോടെ. എന്താണ് ഇങ്ങനെ ഒരു മറുപടി എന്നറിയാതെ രാമുണ്ണിക്കിടാവ് രാമറെ അന്തം വിട്ടു നോക്കി. കടവത്ത് തോണി കാത്തുനിന്നപ്പോഴും അയാൾക്ക് നിയന്ത്രിക്കാനായില്ല. അക്കരെ നിന്നും വരുന്ന തോണിയുടെ നേരെ നോക്കി വളരെ ഉച്ചത്തിൽ, ഒന്ന് ആഞ്ഞു കുത്തടാ മോനെ എന്നയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിന്റെ മാറ്റൊലി പുഴയോര തെങ്ങും മുഴങ്ങി. തോണിയിൽ കയറിയപ്പോൾ തന്റെ മുഖം കാണാൻ രാമർ പുഴയിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. പുഴയ്ക്കുമീതെ ചുറ്റിയടിക്കുന്ന കാറ്റിനെ നോക്കി ചൂളമടിച്ചു. രാമറിന്റെ സന്തോഷം എന്താണെന്നറിയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുവാനോ തടയാനോ കുഞ്ഞിക്കേള് തുനിഞ്ഞില്ല. കരയിൽ തോണി അടുക്കുന്നതിന് മുമ്പേ രാമർ ചാടി ഇറങ്ങുകയായിരുന്നു.

0: അപ്പോൾ പുഴവെള്ളം മേലോട്ട് തെറിച്ച് ഷർട്ടിന്റെ മുൻഭാഗം നനച്ചു. എന്നാൽ രാമർ അത് ശ്രദ്ധിച്ചില്ല. അയാൾ തിടുക്കത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുന്നതിനിടയിലാണ് തോണിയിലേക്ക് കയറാൻ ഭാവിക്കുന്ന ചില പരിചയക്കാരെ കുഞ്ഞിക്കേള് കണ്ടത്. അവരെന്തിനു വന്നു എന്നറിയാൻ അയാൾ അടുത്തേക്ക് ചെന്നു. ഒരു പെണ്ണിന്റെ കാര്യം ഉറപ്പിക്കാനുണ്ടായിരുന്നു, അതിനാ ഞാള് വന്നത്. ഏതാ പെണ്ണ്? വളരെ അലക്ഷ്യമായി കുഞ്ഞിക്കേള് ചോദിച്ചു. മന്ത്രവാദി ചെക്കോട്ടിയച്ഛന്റെ മോള. തൊട്ടടുത്ത് നിൽക്കുന്ന പ്രായമായ ആളെ ചൂണ്ടി അയാൾ പറഞ്ഞു, ഇയാളുടെ മരുമോനാണ് ചെക്കൻ, കടത്തനാട്ടിൽ മാഷ. പരിചിതമായ പേരുകൾ കേട്ടപ്പോൾ രാമർ അവർക്കടുത്തേക്ക് വന്നു. അപ്പോൾ അയാൾ കേട്ടു, ഞാളത് ഉറപ്പിച്ചു, അടുത്ത മാസാ കല്യാണം. പിന്നെ രാമർ ഒന്നും കേൾക്കുകയുണ്ടായില്ല. അയാൾ കുഞ്ഞിക്കേളുവിന്റെ നേരെ നോക്കി. കുഞ്ഞിക്കേളു അവിടെയില്ല, താനില്ല, പുഴയില്ല, കാറ്റില്ല, എല്ലായിടത്തും ശൂന്യത മാത്രം. ശൂന്യത.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
6: ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഗെയിം കളിച്ചു നോക്കിയാലോ?
7: എങ്കിൽ ആദ്യം മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തു.
6: ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യൂ.
7: സ്പീഡും ഗ്രാഫിക്സും പെർഫോമൻസും സ്വയം പരീക്ഷിക്കൂ.
6: പ്രൊഫഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ലാപ്ടോപ്പ് കളക്ഷൻ
7: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറിൻ ഡ്രൈവ്.
2: സേവന വാർത്തകൾ. പാലക്കാട് വടക്കഞ്ചേരി IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അധ്യാപകർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അധ്യാപക തസ്തികകൾക്ക് UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുണ്ടാകണം. PGDCA BSc കമ്പ്യൂട്ടർ സയൻസ് ബിരുദമാണ് പ്രോഗ്രാമർ തസ്തികയുടെ യോഗ്യത. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഇന്ന് നടക്കുന്ന ടെസ്റ്റിലും അഭിമുഖത്തിലും പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0492225 50 61, 0492225 50 61. പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ITIയിൽ നേരിട്ടെത്തി നാളെ വരെ അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളിലേക്കും അപേക്ഷ സ്വീകരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപ. ഫോൺ നമ്പർ 97 47 48 27 71 97 47 48 27 71.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് ഡോണ്, ഞാൻ അങ്കമാലി എന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പോ ബി ബി എ തേർഡ് ഇയർ ആണ്. ഇപ്പൊ എബ്രോഡ് പോയിട്ട് എനിക്ക് എം ബി എ എടുക്കണോ മാസ്റ്റേഴ്സ് ബിസിനസ് അനലിറ്റിക്സ് എടുക്കണോ എന്നൊരു ഡൗട്ട്.
2: രണ്ടും നല്ലതാണ്. പെട്ടെന്നൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ബിസിനസ് അനാലിറ്റിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. പെട്ടെന്നൊരു എം ബി എ ബിസിനസ് അനാലിറ്റിക്സ് പഠിച്ചാലും നമുക്ക് അതിലൊരു ജോലി കിട്ടാൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബി ബി എ മാത്സ് ഉണ്ടോ? പ്ലസ് ടു അക്കൗണ്ടൻസി ആണ്. ബി ബി എ മാത്സ് ഇല്ല. പ്ലസ് ടു മാത്സ് ഉണ്ടായിരുന്നോ?
3: പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു.
2: അല്ല, കൂടെ മാത്സ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ അത് കാരണം ബിസിനസ് അനാലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ഡാറ്റ മാനേജ്മെന്റും ഡാറ്റ അനാലിറ്റിക്സ് ഒക്കെയാണ്. ചിലപ്പോൾ നമ്മുടെ മാത്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും, മനസ്സിലാവണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബിസിനസ് അനാലിറ്റിക്സിന്റെ സിലബസ് നോക്കിയോ, അത് നോക്കൂ. ഇപ്പൊ മോള് തന്നെ പോയിട്ട് എവിടെയോ ബിസിനസ് അനാലിറ്റിക്സ് പുറത്ത് പഠിക്കാൻ പറഞ്ഞാൽ അവർ സിലബസിൽ കണക്കുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ടെൻത്ത് കഴിഞ്ഞുള്ള മാത്സ് കഴിഞ്ഞ് നമുക്ക് മാത്സ് അഞ്ചുപോലായിട്ട് വിട്ട് ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ആകുമ്പോൾ റിസ്ക് എടുക്കരുത്. നമ്മൾ ജനറൽ എം ബി എ പഠിച്ചാൽ മതി. ജോലി പുറത്ത് വെറുതെ ഒരു എം ബി എ പഠിച്ചാൽ ജോലി കിട്ടും. ചെറിയ എം ബി എ പഠിച്ചാൽ മതി. ഒന്നര കൊല്ലത്തെ ഡിഗ്രി ഒന്നും വേണ്ട. ആറ് മാസത്തെയോ ഒരു കൊല്ലത്തെ സർട്ടിഫിക്കേഷനോ ഡിപ്ലോമോ പഠിച്ചാലേ പുറം രാജ്യങ്ങളിൽ ജോലി കിട്ടണം. അത് സത്യമായിട്ട് ജോലിക്ക് പോവാ. പിന്നെ നമുക്ക് ബിസിനസ് അനാലിറ്റിക്സ് അവിടെയൊക്കെ ഓൺലൈൻ പഠിക്കാം, ഈവനിങ് കോഴ്സ് പഠിക്കാം. അപ്പൊ ഈ രണ്ട് കോഴ്സ് നോക്കുക. ചീപ്പർ അതാണ്,

0: ചീപ്പർ മിക്കവാറും ജനറൽ എം ബി എ ആയിരിക്കും, അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ എം ബി എ ഉണ്ട്, വളരെ ചീപ്പാണ്. അത് പഠിച്ചിട്ട് ജോലി ആദ്യം മേടിക്കുക, എന്നിട്ട് നമുക്കൊക്കെ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് പഠിക്കാം. അല്ല, മോൾക്ക് എനിക്ക് ബിസിനസ് അനാലിറ്റിക്സ് തന്നെ പോകണം, സാമ്പത്തികമായിട്ട് നല്ല ശക്തി ഉണ്ട് വെച്ചാൽ അതിൽ പോവാം.
1: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 8:00.
2: ആകാശവാണി FM വാർത്തകൾ.
1: നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. സർട്ടിഫിക്കറ്റ് ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല, വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദീഖ്. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിധിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇസ്കോൺ കണ്ണൂരിന്റെ 17th ജഗന്നാഥ രഥയാത്ര ഇന്ന് വൈകിട്ട് കണ്ണൂർ കനകത്തൂർ കുറുമ്പാ ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്ര ആരംഭിക്കുക. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പട്ടിപ്പ് മുടക്കും. വൈകിട്ട് 6:00 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 75 kg വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ സെമിയിൽ. പ്രാഥമിക റൌണ്ടിൽ ലവ്ലിനയ്ക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു.
2: ആകാശവാണി FM വാർത്തകൾ.
3: ശാസ്ത്രദീപ്തി.
4: സ്വിച്ചിട്ടാൽ തെളിയുന്ന അത്ഭുത വിളക്ക്. മന്ത്രമല്ല, ജാലമല്ല, പുകയില്ല, കരിയില്ല, തീ പിടിക്കുമെന്ന പേടി ഒട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ ഇതിലെന്താണ് ഇത്ര അത്ഭുതമെന്ന് ആർക്കും തോന്നിയേക്കാം. എന്നാൽ കുറേ കാലം മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. മുമ്പെന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ് എന്നത് മനുഷ്യന്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന പഴയ കാലത്ത്. പണ്ടൊക്കെ മനുഷ്യന്റെ ഒരു ദിവസം എന്നത് ഭൂരിഭാഗം പക്ഷി മൃഗാദികളുടെയും പോലെ സൂര്യ അസ്തമയത്തോടെ അവസാനിക്കുന്നതായിരുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളും മാനത്ത് കൊളുത്തി വയ്ക്കുന്നതും മാത്രമായിരുന്നു രാത്രിയിൽ ആകെയുള്ള വിളക്കുകൾ. എന്നാൽ എല്ലാ ദിവസവും അവ കാണണമെന്നില്ല. വെളുത്ത വാവിന് കൂട്ടായി ചിരിക്കുന്ന നിലാവുണ്ടാകും, എന്നാൽ കറുത്ത വാവിന് കൂരിരുട്ട് മാത്രം. കാലമെത്ര കഴിഞ്ഞപ്പോൾ എണ്ണവിളക്കുകളും മെഴുകുതിരികളും കണ്ടെത്തി. അതോടെ മനുഷ്യന്റെ പകലുകൾക്ക് നീളം കൂടി. തുടർന്ന് വാതക വിളക്കുകൾ വന്നു. എന്നാൽ വെളിച്ചത്തിന്റെ ഈ ഉറവിടങ്ങൾക്കൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. മങ്ങിയ വെട്ടം, കരി, പുക, മടുപ്പിക്കുന്ന മണം, കുറേ നേരം ഉപയോഗിച്ചാൽ കണ്ണു വേദനിക്കും. പോരാത്തതിന് എപ്പോൾ വേണമെങ്കിലും വിളക്കിൽ നിന്ന് തീ പടർന്ന് തീപിടുത്തമുണ്ടാക്കാം. ശാസ്ത്രലോകം അക്കാലത്തൊക്കെ സ്വപ്നം കണ്ടത് സുരക്ഷിതമായി തുടർച്ചയായി ഉപയോഗിക്കാവുന്ന ഒരു വിളക്കാണ്. വൈദ്യുത ബൾബുകൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 17th തന്നെ ശ്രമം തുടങ്ങിയെങ്കിലും 100 നീണ്ട പരീക്ഷണത്തിലൂടെയാണ് വൈദ്യുത ബൾബിന്റെ ആദ്യ മാതൃക ശാസ്ത്രലോകം നിർമ്മിച്ചത്. ഇരുമ്പ് നന്നായി ചൂടാക്കിയാൽ എന്തു പറ്റും? അത് ചുട്ടുപഴുക്കും. അപ്പോൾ അതിൽ നിന്ന് വെളിച്ചം പുറത്തു വരും. അതുപോലെയാണ് ബൾബിന്റെയും പ്രവർത്തനം. ഒരു വസ്തുവിനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ അത് ചുട്ടുപഴുക്കുകയും ഈ ചൂട് വെളിച്ചത്തിന്റെ രൂപത്തിൽ പുറത്തു വരികയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇൻകാൻഡസൻസ്. ഇതാണ് ബൾബിന്റെ പ്രവർത്തന തത്വം. കൽക്കരിയും വിറകുകൊള്ളിയുമൊക്കെ കത്തിക്കുമ്പോഴും ഇത്

0: തന്നെയാണ് സംഭവിക്കുന്നത്. സൂര്യൻ്റെ വെളിച്ചത്തിന് പിന്നിലെ ഗുട്ടൻസും ഇതുതന്നെ. ഗോളാകൃതിയിലുള്ള ഗ്ലാസ് കവചം, ഫിലമെൻ്റ്, ചെമ്പുകമ്പി, അലുമിനിയം, ബേസ് എന്നിവയാണല്ലോ ഒരു ബൾബിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചെമ്പുകമ്പിയിലാണ് ഫിലമെൻ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഫിലമെൻ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത് ഈ കമ്പികളാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫിലമെൻ്റ് ചുട്ടു പഴുക്കുകയും അതുമൂലം പ്രകാശിക്കുകയും ചെയ്യുന്നു. അതായത് ചൂട് വെളിച്ചമായി മാറുന്നു. സാധാരണയായി ബൾബുകളിൽ ടങ്സ്റ്റൻ ലോഹം കൊണ്ടുള്ള ഫിലമെൻ്റാണ് ഉപയോഗിക്കുക. കൂടുതൽ സമയം വെളിച്ചം തരാൻ ഇതിന് കഴിയും. ഓക്സിജനുമായി കലർന്നാൽ ടങ്സ്റ്റൻ ഫിലമെൻ്റ് കത്തിപ്പോവും. അത് സംഭവിക്കാതിരിക്കാൻ ബൾബിന് ഉൾവശം വായു രഹിതമാക്കേണ്ടതുണ്ട്. ഉള്ളിലെ കൊടും ചൂടുമൂലം ഫിലമെന്റിന് ഉണ്ടായേക്കാവുന്ന ബാഷ്പീകരണം തടയാനും ഓക്സിജനുമായി കലർന്ന് തീപിടിക്കുന്നത് തടയാനും ബൾബിനുള്ളിൽ അലസ വാതകം നിറയ്ക്കും. നൈട്രജൻ വാതകമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ സുലഭമായതിനാൽ വലിയ ചെലവില്ലാതെ നൈട്രജൻ നിറയ്ക്കാനാകും. വെണ്മയിൽ ജ്വലിക്കുക എന്നർത്ഥം വരുന്ന ഇൻകാൻഡസർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഇൻകാൻഡസൻസ് ഉത്ഭവിച്ചു. വൈദ്യുതി കണ്ടെത്തി അധികം വൈകാതെ വൈദ്യുത ബൾബുകൾ രംഗത്ത് വന്നെങ്കിലും അവ കൂടുതൽ കാര്യക്ഷമമായത് ഇൻകാൻഡസൻ ബൾബുകളുടെ കണ്ടുപിടുത്തത്തിലൂടെയായിരുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
2: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
1: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
3: ഇന്ന് ഈ പരിപാടിയിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാരീതികൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ യൂറോളജി, ആൻഡ്രോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിജിൽ അബ്ദുൾ ജലാലുമായി അഭിമുഖം.
4: ഇന്ന് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കത്തിനുള്ള നൂതനമായ ചില ചികിത്സാ രീതികളെ കുറിച്ചാണ്. നമുക്ക് ആദ്യം പ്രോസ്റ്റേറ്റ് എന്താണ്, അതിന്റെ ഗ്രന്ഥിവീക്കം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങാം.
5: നമസ്കാരം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അഥവാ പുരുഷന്മാരിൽ സ്കലനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രന്ഥിയാണ്. ഇത് ശരീരത്തിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്, നമുക്ക് പുറത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. ഈ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് മൂത്രസഞ്ചിന്റെ താഴ്ഭാഗത്തായിട്ട് മൂത്രം പോകുന്ന വഴിക്ക് ചുറ്റുമായിട്ട് ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ ആകൃതിയിലുള്ള ഒരു സൈസിലുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ ഒരു 45-50 വയസ്സിന് ശേഷം ഈ ഗ്രന്ഥിക്ക് പുരുഷന്മാരുടെ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണിന്റെ ആ ഒരു എഫക്റ്റിൽ ഈ ഗ്രന്ഥിക്ക് വീക്കം വരും. അപ്പൊ ചിലപ്പോൾ ഈ ഗ്രന്ഥിക്ക് വീക്കം വരുമ്പോൾ മൂത്രം പോകുന്ന വഴിയിലോട്ട് ഈ ഗ്രന്ഥി വളർന്നു വന്നിട്ട് മൂത്രത്തിന്റേതായ ചില ബുദ്ധിമുട്ടുകൾ പുരുഷന്മാരിൽ വരാറുണ്ട്. പ്രധാനമായും മൂത്രത്തിന്റെ സ്പീഡ് കുറഞ്ഞു വരലും മൂത്രം പൂർണ്ണമായിട്ട് പോകാതിരിക്കുകയും മൂത്രം പോയി കഴിഞ്ഞാൽ ഇനിയും ബാക്കി മൂത്രം തോന്നൽ വരാം, മൂത്രം മുറിഞ്ഞു മുറിഞ്ഞു പോവുക, അങ്ങനത്തെ തടസ്സത്തിന്റെ ലക്ഷണങ്ങൾ. ഈ തടസ്സത്തിന്റെ ലക്ഷണങ്ങൾ കുറച്ച് നാൾ നിലനിൽക്കുകയാണെങ്കിൽ അത് മൂത്രസഞ്ചിന്റെ ആരോഗ്യത്തിനെ ബാധിച്ചിട്ട് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ പകൽ സമയത്ത് പലതവണയായിട്ട് മൂത്രം ഒഴിക്കാൻ പോകലും രാത്രി സമയത്ത് പലതവണയായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മൂത്രം ഒഴിക്കാൻ പോകലും മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടിലാണ് പൊതുവെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം പുരുഷന്മാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. കണക്കുകൾ പ്രകാരം ഓരോ 10 വർഷം കൂടുന്നവരും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പുരുഷന്മാരുടെ ആ ഒരു ഇൻസിഡൻസ്, അഥവാ എത്രത്തോളം പുരുഷന്മാർക്ക് ഇത് ബാധിക്കാമെന്നുള്ളത് അതിന്റെ ഒരു സാധ്യത കൂടിക്കൂടി വരുന്നു. അതാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണമുള്ള മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പുരുഷന്മാരിൽ നേരിടുന്നത്.
4: ഇതെന്തുകൊണ്ടായിരിക്കും ഇതിന്റെ സാധ്യത കൂടിക്കൂടി വരുന്നത്? നമ്മുടെ ജീവിതശൈലി കൊണ്ടാണോ അതോ
5: അല്ല? അതൊരു പുരുഷന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഗ്രന്ഥിക്ക് വീക്കം വരുന്നതാണ്. ആ ഒരു ഹോർമോണിന്റെ എഫക്ട് എത്ര നാള് ശരീരത്തിൽ നിലനിൽക്കുന്നു അത്രയും നാള് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ആ ഹോർമോണിന്റെ എഫക്ട് കാരണം ഗ്രന്ഥിക്ക് വീക്കം വരുന്നു. അപ്പൊ ഗ്രന്ഥി പതുക്കെ വലുതായി വലുതായി വലുതായി ഒരു പരിധി കഴിയുമ്പോഴേക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം പുരുഷന്മാരിൽ നമുക്ക് കണ്ടുവരാനുള്ള ഒരു സാധ്യത അവർ കണ്ടുവരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ അർബുദം എന്നതാണ്. അതല്ല, രണ്ടും വെവ്വേറെയാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഇല്ലാതെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ അർബുദം അഥവാ ക്യാൻസർ രോഗം വരാം. ഇതിന്റെ പ്രസക്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രണ്ട് പ്രധാനപ്പെട്ട അർബുദ രോഗങ്ങളിൽ ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ അർബുദം, മറ്റൊന്ന് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പുരുഷന്മാരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്.

0: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അർബുദം എല്ലാവർക്കും നേരിടുന്ന ഒരു സാഹചര്യമല്ല.
1: നമുക്ക് ഇതെങ്ങനെ നേരത്തെ കൂട്ടി അറിയാൻ പറ്റും? ഈ ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണോ, അതല്ലാതെ എന്തെങ്കിലും രക്തപരിശോധനയിലൂടെ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ?
0: നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചികിത്സയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 50 വയസ്സിന് ശേഷമുള്ള എല്ലാ പുരുഷന്മാരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു രക്തത്തിന്റെ ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ആ രക്തത്തിന്റെ ടെസ്റ്റിന്റെ പേരാണ് സിറം PSA അഥവാ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. ഈ PSA എന്ന് പറയുന്ന കെമിക്കല് പുരുഷന്മാരിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലാണ്. ആ കെമിക്കലിന്റെ അളവ് നമ്മൾ രക്തത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ രക്തത്തിൽ ഈ PSA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റിന്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ അർബുദത്തിനുള്ള ഒരു സാഹചര്യം അഥവാ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് എല്ലാവർക്കും ഈ PSA എന്ന രക്തത്തിന്റെ ബ്ലഡ് ടെസ്റ്റിന്റെ അളവ് കൂടാനുള്ള സാധ്യതയില്ല.
1: ഈ PSA കൂടിയതുകൊണ്ട് മാത്രം പ്രോസ്റ്റേറ്റിൽ ഒരു അർബുദം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും അല്ല. കാരണം ഈ PSA എന്ന ബ്ലഡ് ടെസ്റ്റ് ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പണി ചിലപ്പോൾ കൂടാം, അല്ലെങ്കിൽ ചിലവർക്ക് സ്കലനം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ PSA ന്റെ അളവ് കൂടാം, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ PSA ന്റെ അളവ് കൂടാം. PSA കൂടിയതുകൊണ്ട് അത് അർബുദമാണെന്ന് നമുക്ക് ഒരിക്കലും നിസ്സംശയമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും PSA ന്റെ അളവ് കൂടുതലാണെങ്കിൽ വേറെ കാരണമൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് അർബുദത്തെ പറ്റി കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്.
1: അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഒരു കൺഫർമേഷൻ തീർച്ചപ്പെടുത്താൻ എങ്ങനെയാണ് കഴിയുന്നത്?
0: തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈവൻ അനുഭവിക്കാത്ത പുരുഷന്മാർ പക്ഷേ PSA അളവ് രക്തത്തിൽ കൂടുതലാണെങ്കിൽ ഡോക്ടറെ സമീപിച്ച്, പൊതുവെ യൂറോളജി ഡോക്ടർമാരാണ് ഇത് കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ യൂറോളജി ഡോക്ടറെ കാണുകയാണെങ്കിൽ അവരൊരു ഫിസിക്കൽ എക്സാമിനേഷൻ അഥവാ ഈ പരിശോധന നടത്തി നോക്കിയിട്ട് യൂറോളജി ഡോക്ടറിന് സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണെന്ന് തോന്നിയാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നൂതനമായിട്ട് നമുക്കൊരു MRI സ്കാനിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ ഗ്രന്ഥിൻ്റെ അകത്ത് അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വളരുന്നുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതോടുകൂടി തന്നെ ഈ രോഗനിർണയത്തിനായിട്ടുള്ള ബയോപ്സി പോലത്തുള്ള പിന്നീടുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും.
1: ഡോക്ടർ ഇപ്പോൾ പറയേണ്ട ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ചിലപ്പോൾ ക്യാൻസറിന്റെ ആയിക്കൊള്ളണം എന്നില്ലെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ശരിക്കും
0: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്രതടസ്സം അനുഭവിക്കുന്ന പുരുഷന്മാരിൽ ഒരു 60-70% പുരുഷന്മാർക്ക് ഒരു പരിധിവരെ മരുന്നുകൾ കൊണ്ട് നല്ലൊരു ആശ്വാസം കിട്ടാനായിട്ട്. തീർച്ചയായിട്ടും ഇപ്പൊ പല ടൈപ്പ് നൂതനമായിട്ടുള്ള മരുന്നുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. ആ മരുന്നുകൾ എടുക്കുന്നതോടുകൂടി തന്നെ ഒരു 60-70% പുരുഷന്മാർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആർക്കൊക്കെയാണ് മരുന്നല്ലാത്ത ചികിത്സയെ പറ്റി ആലോചിക്കുന്നത്? കഴിഞ്ഞൊരു 10-20 വർഷം മുന്നേ വരെ നമുക്ക് മരുന്ന് വെച്ചിട്ട് ഒരു പുരുഷന് മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, അല്ലെങ്കിൽ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിട്ട് ചിലർക്ക് ട്യൂബ് ഇടേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരം ആൾക്കാർ അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്രതടസ്സം അനുഭവിച്ചിട്ട് അത് കാരണം കിഡ്നിക്ക് ഒരു ഡാമേജ് വരുന്ന ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് പണ്ട് കാലത്ത് ഓപ്പറേഷൻ മാത്രമാണ് ഒരു ചികിത്സാ ഉപാധി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് നമുക്ക് വളരെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ്. അതായത് പലപ്പോഴും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നവർക്കും അതിന് പുരുഷന്മാർക്ക് ചില സൈഡ് എഫക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സ്കലനമില്ലായ്മ. അതായത് ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഓർഗാസം അഥവാ രതിമൂർച്ച വന്നതിന് ശേഷം സ്കലനം പുറത്തോട്ട് വരികയില്ല. അത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതുകൊണ്ടുള്ളൊരു സൈഡ് എഫക്റ്റാണ്. ഇപ്പോൾ പുരുഷന്മാർക്ക് സെക്ഷ്വലായിട്ട് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിലുള്ള പല ചികിത്സാ രീതികളും ഇപ്പോൾ ലഭ്യമാണ്. അതിന് പ്രധാനപ്പെട്ട 2 ചികിത്സാ രീതികളാണ്. ഒന്ന് നീരാവി ചികിത്സ അഥവാ റിസം വാട്ടർ വേപ്പർ തെറാപ്പി, രണ്ടാമത് യൂറോലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു തെറാപ്പി അഥവാ ട്രീറ്റ്മെന്റ്.
1: എന്താണ് ഈ റിസം തെറാപ്പി?
0: റിസം വാട്ടർ വേപ്പർ തെറാപ്പി, അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലോ, മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തോട്ട് മൂത്രനാളി വഴി മൂത്രം പോകുന്ന വഴിയിലാണ് ഈ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ റിസം വാട്ടർ വേപ്പർ തെറാപ്പിൽ വളരെ ചെറിയൊരു അനസ്തീഷ്യൽ, ചെറിയൊരു മയക്കത്തിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ അകത്തോട്ട് നമ്മൾ ചെറിയ തോതിൽ ഒരു മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്ന ആവി ഇഞ്ചക്ട് ചെയ്യുന്നു. ആ ആവി അഥവാ നീരാവി ഇഞ്ചക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ വീക്കം കുറഞ്ഞു വരുന്നു. ഒരു കാലക്രമേണ ഒരു 2 ആഴ്ച 2 മാസം വരെയുള്ള ഒരു കാലയളവിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കുറയുന്നു. അതോടുകൂടി തന്നെ മൂത്രം പോകാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും പുരുഷന്മാർക്ക് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു അനസ്തീഷ്യ അഥവാ മയക്കം കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ ഈ ഒരു ചികിത്സ അവർക്ക് ടോളറേറ്റ് ചെയ്യാനും പറ്റും. അതോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം പണ്ടുകാലത്തിൽ ഇപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്, പലപ്പോഴും ഈ ഗ്രന്ഥി നീക്കം ചെയ്യലാണ് ഓപ്പറേഷൻ വഴി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗ്രന്ഥി നീക്കം ചെയ്യുന്നില്ല, ഗ്രന്ഥിയിലോട്ട് ജസ്റ്റ് ആവി ഇഞ്ചക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആവിന്റെ എനർജി എഫക്ട് കാരണം ഈ ഗ്രന്ഥി ചുരുങ്ങി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ശസ്ത്രക്രിയയോട് അനുബന്ധമായിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള സ്കലനമില്ലായ്മ, ചിലവർക്ക് ഉദാഹരണക്കുറവ്, അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. മുന്നേ സ്കലനമില്ലായ്മ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ പുതുതായിട്ട് വരുന്ന ഇത്തരം സൈഡ് എഫക്റ്റുകൾ ഈ റിസം വാട്ടർ വേപ്പർ തെറാപ്പി വഴി ഒരു പരിധി വഴി നമുക്കത് ഇല്ലാതാക്കാൻ പറ്റും.
1: മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്നില്ല,
0: ഒരു മുറിവുണ്ടാകുന്നില്ല. പിന്നെ വളരെ ഫാസ്റ്റ് റിക്കവറിയാണ്. അതായത് ഒരു മൂന്നാല് ദിവസത്തേക്ക് യൂറിൻ്റെ ഒരു ട്യൂബ് ഇടേണ്ടി വരാറുണ്ട്. എന്നിട്ട് അത് ഊരി കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു പ്രൊസീജറോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്തതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ആ ശരീരത്തിൽ

0: ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് റിക്കവറിയാണ്.
1: പക്ഷെ മൂന്നാല് ദിവസം നമുക്ക് ഈ ട്യൂബ് വേണ്ടി വരും.
0: അത് മാത്രമാണ് പുരുഷന്മാർ അനുഭവിക്കുന്ന, പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. റിസം വാട്ടർ വേപ്പർ തെറാപ്പി കഴിഞ്ഞിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 ഒരു 5 വരെ യൂറിന്റെ ട്യൂബ് ഇടേണ്ടി വരാറുണ്ട്.
1: അതെന്തുകൊണ്ടാണ്?
0: അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആവി ഈ ഗ്രന്ഥിന്റെ അകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുമ്പോഴേക്കും താൽക്കാലികമായിട്ട് ആ ഗ്രന്ഥിന്റെ വീക്കം അഥവാ സൈസ് കൂടും. കാരണം ഒരു ചെറിയൊരു സ്പേസിലോട്ട് നമ്മൾ ആവി ഇഞ്ചക്ട് ചെയ്യാണ്. അപ്പൊ നേരത്തെ ഉണ്ടായ സൈസിനേക്കാളും ഈ ആവിന്റെ വോളിയം കൂടി കൂടുമ്പോഴേക്കും ഗ്രന്ഥിന്റെ വീക്കം കുറച്ച് കൂടും. ആ ആവി ആ ഒരു ഗ്രന്ഥി അബ്സോർബ് ചെയ്യാനുള്ള സമയമാണ് ഈ 3-5 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത്
1: ട്യൂബ്
0: ഇടേണ്ടി വരും. ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കുക. ആ ഒരു ഗ്രന്ഥി വീക്കം കുറയുന്നതോട് കൂടി തന്നെ നമുക്ക് ട്യൂബ് ഊരാനും പറ്റും.
1: ഇതാണ് വാട്ടർ വേപ്പർ തെർമൽ
0: തെറാപ്പി അഥവാ നീരാവി ചികിത്സ.
1: ഇതല്ലാതെ യൂറോലിഫ്റ്റ്,
0: യൂറോലിഫ്റ്റ് അതെ.
1: എന്താണ് വ്യത്യാസം?
0: യൂറോലിഫ്റ്റിൽ നമ്മൾ ഒരു എനർജി സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു ആവിയോ ഒരു കറണ്ടോ അല്ലെങ്കിൽ ഗ്രന്ഥി നീക്കം ചെയ്യലോ ഒന്നും ചെയ്യുന്നില്ല. നമുക്കിപ്പോ വീട്ടിൽ നല്ല കട്ടിയായിട്ടുള്ള കർട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ അകത്തി വെക്കൂലേ, പലപ്പോഴും തുറന്നു വരാനായിട്ട് കർട്ടൻ അകത്തി വെക്കും. ആ കർട്ടൻ നമ്മൾ ഒരു പിന്ന് വെച്ച് അകത്തി വെക്കുന്ന പോലെ തന്നെയാണ് യൂറോലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇരുവശത്ത് നിന്നും വളർന്നു വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇംപ്ലാന്റ് അഥവാ പിന്ന് വെച്ചിട്ട് അകത്തി വെക്കുന്നു. പിന്നെ അഥവാ ക്ലിപ്പ് ഇട്ടിട്ട് അകത്തി വെക്കുന്നതോട് കൂടി തന്നെ മൂത്രനാളി ഫ്രീ ആവുന്നു, മൂത്രം ഒഴുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പുറത്തോട്ട് വരുന്നു. അതാണ് യൂറോലിഫ്റ്റ് എന്ന് പറയുന്നത്.
1: പിന്നെ ഇംപ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എങ്ങനെ കടത്തും?
0: അതെ, അതും ശരി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രനാളി വഴി അഥവാ യുറീത്ര വഴിയാണ് ഇത് കയറ്റുന്നത്. ഇതിനും ചെറിയൊരു അനസ്തേഷ്യ നമ്മൾ കൊടുക്കും. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രനാളി വഴി ഈ ഒരു ക്ലിപ്പ് അഥവാ പിന്നെ കയറ്റുന്നതിന് അസ്വസ്ഥത വരാതിരിക്കാനായിട്ടാണ്. ഏകദേശം ശരാശരി ഒരു 5-10 പോലും എടുക്കൂല ഈ ചികിത്സ ചെയ്യാനായിട്ട്. ഈവൻ റിസം വാട്ടർ വേപ്പർ ചികിത്സ പോലും മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 എടുക്കുകയുള്ളൂ. അപ്പൊ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ സൈസ് അനുസരിച്ചാണ് എത്ര ക്ലിപ്പുകൾ നമ്മൾ വെക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നത്. ശരാശരി ഒരു തടസ്സമുള്ള ഒരു പുരുഷന് 3-6 ക്ലിപ്പ് വരെയാണ് പലപ്പോഴും വേണ്ടി വരാറുള്ളത്. ചെറിയ ഗ്രന്ഥിയാണെങ്കിൽ 2 ക്ലിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഗ്രന്ഥി വീക്കം കാരണം മൂത്രനാളത്തിലുള്ള തടസ്സം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് യൂറിൻ ട്യൂബ് ഇടേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതേ ദിവസം തന്നെ രോഗിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനും പറ്റും.
1: അപ്പൊ ഈ ക്ലിപ്പ് അവിടെ ഇരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും എടുത്ത് കളയേണ്ടി വരും അപ്പുറത്തേക്ക്?
0: അത് ആക്ച്വലി ശാശ്വതമായിട്ട് അഥവാ പെർമനന്റ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ഇംപ്ലാന്റുകൾ അഥവാ ക്ലിപ്പുകളാണ്. ഇനി ഭാവിയിൽ നമ്മൾ ഗ്രന്ഥി നീക്കം ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായം കൂടുന്നതനുസരിച്ച് ഈ ഗ്രന്ഥിക്ക് വീക്കം കൂടിക്കൂടി വരും. ഭാവിയിൽ ചിലപ്പോൾ 10, 15, 20 വർഷത്തിന് ശേഷം ഈ ഗ്രന്ഥിക്ക് വീക്കം വരുന്നതോട് കൂടി തന്നെ ഈ ക്ലിപ്പിന്റെ ആ ഒരു ഉപയോഗത കുറഞ്ഞു വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗ്രന്ഥി നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് അനായാസം നമുക്ക് ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. എന്തിനും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ശാശ്വതമായിട്ട് ഡിവൈസ് ചെയ്തേക്കുന്ന ഇംപ്ലാന്റുകളാണ്. ഭാവിയിൽ യാതൊരു സൈഡ് എഫക്റ്റും വരാത്ത രീതിയിൽ, ഈവൻ പലപ്പോഴും പലർക്കും ഇംപ്ലാന്റ് അഥവാ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ MRI സ്കാനിങ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട്. അതിനെ പോലും ബാധിക്കാത്ത രീതിയിലുള്ള, ഒട്ടും ഉപദ്രവം ചെയ്യാത്ത രീതിയിലുള്ള പെർമനന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഇംപ്ലാന്റുകൾ അഥവാ ക്ലിപ്പാണ് ഈ യൂറോലിഫ്റ്റിന്റെ ക്ലിപ്പുകൾ എന്ന് പറയുന്നത്.
1: ശരിക്കും ഈ 70 കഴിഞ്ഞ ഇതിന്റെ എൻലാർജ്മെന്റ് ഈ വലിപ്പം കൂടുന്നത് നിൽക്കേണ്ടതല്ലേ? കാരണം നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞു കാണുമല്ലോ, ഹോർമോൺ ഉൽപാദനം കുറയില്ലേ?
0: അതെ അതെ.
1: അപ്പൊ 70 കഴിഞ്ഞാൽ പിന്നെ ഈ പ്രയാസം ഉണ്ടാവില്ല.
0: ഈ ഗ്രന്ഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന ഗ്രന്ഥിയാണ്. പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ചാണ് ഈ ഗ്രന്ഥിക്ക് പതുക്കെ വീക്കം വീക്കം വരുന്നത്. പിന്നെ ഈ ഗ്രന്ഥിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കൊഴുപ്പ് അടഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ്. കൊഴുപ്പുണ്ട്, പിന്നെ കുറച്ച് ഗ്രന്ഥിന്റെ ഭാഗങ്ങളുണ്ട്, പിന്നെ കുറച്ച് മസിലുണ്ട്. ഈ കൊഴുപ്പ് അടഞ്ഞിരിക്കുന്ന ഭാഗം പ്രായത്തിനോടനുബന്ധിച്ച് കൂടി വരും. അങ്ങനെ കൂടി വരുന്നതിന്റെ കൂടെ തന്നെ ചെറിയൊരു ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട് അഥവാ ഹോർമോൺ എഫക്ട് മതി ഈ ഗ്രന്ഥിക്ക് വീക്കം വരാനായിട്ട്.
1: അതുകൊണ്ട് ഒരിക്കലും ഇതിന്റെ വലിപ്പം കൂടുന്നത്
0: നിൽക്കുന്നില്ല. നമ്മൾ ഈ ടെസ്റ്റോസ്റ്ററോൺ കുറയാനായിട്ടുള്ള ചികിത്സകൾ എടുത്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഒരു ഗ്രന്ഥിന്റെ വളർച്ച നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ.
1: ഇത് കൂടാതെ പ്രോസ്റ്റേറ്റ് സർജറി തന്നെയാണോ?
0: അത് സർജറി അല്ല, അത് നമുക്ക് പലപ്പോഴും ആൻജിയോഗ്രാം അഥവാ ആൻജിയോപ്ലാസ്റ്റി ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീ പുരുഷന്മാർ പലപ്പോഴും ഫേസ് ചെയ്യാറിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആൻജിയോഗ്രാം അഥവാ ആൻജിയോപ്ലാസ്റ്റി. അതായത് രക്തനാളി വഴി രക്തനാളിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ആൻജിയോഗ്രാം അഥവാ ആൻജിയോപ്ലാസ്റ്റി വഴി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലോട്ടുള്ള ചെറിയ രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്യുന്ന ചികിത്സയാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ കൈയിന്റെയോ അഥവാ തുടയുടെയോ ചെറിയ രക്തക്കുഴൽ വഴി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ രക്തക്കുഴലിലോട്ട് കയറിയിട്ട് ആ രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. എങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ഗ്രന്ഥിക്ക് രക്തം കിട്ടാതിരിക്കുമ്പോൾ ഗ്രന്ഥി കാലക്രമേണ ക്ഷീണിച്ചു വരും. ക്ഷീണിച്ചു വരുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ സൈസ് കുറയും, അതോടുകൂടി തന്നെ മൂത്രത്തടസ്സം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു തടി കുറയുമ്പോൾ എപ്പോഴും നമ്മുടെ ആഗ്രഹം എന്താണ്? വയറു ഭാഗത്ത് നിന്ന് തടി കുറയണം, അല്ലെങ്കിൽ പുറം ഭാഗത്ത് നിന്ന് തടി കുറയണം. എല്ലാവർക്കും ആ രീതിയിൽ തടി കുറയണം എന്നില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഗ്രന്ഥിന്റെ സൈസ് ചിലപ്പോൾ കുറയുമായിരിക്കും. പക്ഷെ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയണമെങ്കിൽ മൂത്രം പോകുന്ന വഴിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ വീക്കം കുറഞ്ഞാൽ മാത്രമാണ് മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ വളരെ നല്ലൊരു ചികിത്സയാണ്. കാരണം അതിനൊരു മയക്കത്തിന്റെ ആവശ്യമില്ല, ഓപ്പറേഷൻ ചെയ്ത് കയറേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് അല്ല, അതായത് മൂത്രനാളി പോകുന്ന വഴിയിലല്ല ഇത് വരുന്നത്. അത് മൊത്തത്തിലായിരിക്കും ചിലപ്പോൾ ഗ്രന്ഥി വീക്കം കുറയാം. ചിലപ്പോൾ ചിലർ ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോൾ ആ മൂത്രനാളി പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഗ്രന്ഥി വീക്കം കുറയാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും തന്നെ ഈ ഒരു ചികിത്സയുടെ

0: പ്രസക്തി ഒട്ടും നമുക്ക് ചെറുതായി കാണാൻ പറ്റുകയില്ല. കാരണം പലപ്പോഴും വയോവൃദ്ധന്മാർ, ഒരു അനസ്തീഷ താങ്ങാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ പല ടൈപ്പ് ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും അനുഭവിക്കുന്നവർ, അവർക്കൊന്നും വലിയ വലിയ ചികിത്സകൾ അവർക്ക് താങ്ങാൻ പറ്റില്ലെങ്കിൽ അവർക്കും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ ആൾക്കാരിലും നമുക്ക് ഒരു ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിലുള്ള ഒരു നൂതനമായിട്ടുള്ള ചികിത്സാ രീതിയാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്നത്.
1: ശരിക്കും ഇതിൽ ഏതായിരിക്കും ഇപ്പോൾ ഒരു പേഷ്യന്റിന് അനുയോജ്യം, എങ്ങനെയാണ് തീരുമാനിക്കുന്നത്?
0: അതെ, നമുക്കൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെ ഒരു ഓപ്ഷൻ ഇല്ല. ഓരോരുത്തരുടെയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഓരോ ടൈപ്പ് ആയിരിക്കും. ഓരോ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് വ്യത്യാസമുണ്ട്. അത് എത്രത്തോളം മൂത്തനാൾ അതിനെ കംപ്രസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ ഓരോരുത്തരുടെ വയസ്സ്, അവരുടെ ആരോഗ്യം, അവരെത്രത്തോളം ഒരു ചികിത്സ അവർക്ക് താങ്ങാനായിട്ടുള്ള ആരോഗ്യശേഷി ഉണ്ട്, ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ്, അതായത് ഓരോരുത്തരും അർഹിക്കുന്ന ഒരു ചികിത്സയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ ഒപ്പിയിൽ ഒരു പേഷ്യന്റ് വന്നിരുന്നു, 42 വയസ്സേ ഉള്ളൂ, മൂത്ര തടസ്സം നല്ലോണുണ്ട്. ഒരു 2 വർഷം മുന്നേ അദ്ദേഹത്തിന് ട്യൂബ് ഇട്ട് മൂത്രം എടുത്തതിന്റെ ഒരു സാഹചര്യം വന്നു. അപ്പൊ ഒരു 42 വയസ്സ് എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും ചിലപ്പോൾ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞപോലെ വലിയ വലിയ ട്രീറ്റ്മെന്റിലോട്ട് പോകാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല.
1: കാരണം പ്രോസ്റ്റേറ്റിന്റെ
0: പ്രശ്നമാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ റിസം വാട്ടർ വേപ്പർ തെറാപ്പി, അല്ലെങ്കിൽ യൂറോലിഫ്റ്റ്. പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ, അതായത് പലപ്പോഴും ചെറിയ പ്രായത്തിൽ ഗ്രന്ഥികൾ ചെറുതായിരിക്കും, പക്ഷേ ആ ഗ്രന്ഥി നല്ലോണം മൂത്രനാളത്തിലോട്ട് വളർന്നത് തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ, അത്തരം ആൾക്കാരിൽ ഈ പറയുന്ന റിസം വാട്ടർ വേപ്പർ തെറാപ്പി അഥവാ യൂറോലിഫ്റ്റ് എന്ന ചികിത്സ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അത്തരം ആൾക്കാരിൽ ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ഉപകാരമാവുകയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അത്യാവശ്യം നല്ല സൈസ് വേണം. നല്ല സൈസ് ഉണ്ടായാൽ മാത്രമാണ് ഈ ബ്ലോക്ക് ചെയ്തിട്ട് അതിന് ഗുണം ഉണ്ടാവുള്ളൂ.
1: ശരിക്കും ഇത്തരം ചികിത്സാ രീതികൾക്ക് വരുന്ന ചെലവ് എങ്ങനെയാണ്? ശരിക്കും അതൊരു ഭാഗമാണല്ലോ.
0: ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെലവാണല്ലോ നമ്മളെ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പ്രോസ്റ്റേറ്റിന്റെ ഒരു സർജറി ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ റിസം വാട്ടർ വേപ്പർ തെറാപ്പിയുടെയും ചികിത്സയുടെ ചെലവുകൾ വരുന്നത്. ഏകദേശം അതുപോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ചികിത്സാ ചെലവും വരുന്നത്. യൂറോലിഫ്റ്റ് എന്നുള്ള ചികിത്സ വെച്ചാൽ നമ്മൾ ഇടുന്ന ഓരോ ഇംപ്ലാന്റ് അനുസരിച്ചിരിക്കും, ഓരോ ഇംപ്ലാന്റിനാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇംപ്ലാന്റുകൾ ഇടുന്നോ അത്രത്തോളം അതിന്റെ റേറ്റ് കൂടിക്കൂടി വരും.
1: ഇത്തരം നൂതന ചികിത്സകളിൽ എന്തെങ്കിലും ഫെയിലിയർ അതല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? ശരിക്കും
0: അത് ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഈ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ, അത് മൂത്രം പോകാനായിട്ട് വളരെയധികം സഹായകമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നീക്കം ചെയ്യണം. എന്നിരുന്നാൽ തന്നെ അതിൻ്റെതായ ചില ഭവിഷ്യത്തിലാണ് ചിലപ്പോൾ ചിലവരിൽ സ്കലനമില്ലായ്മ വരാം, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ചിലവർക്ക് മൂത്രനാളത്തിൽ ചുരുക്കം വരും. മുമ്പ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണമാണ് ചുരുക്കം വന്നിരുന്നെങ്കിൽ പിൽക്കാലത്ത് ചിലപ്പോൾ ഈ മൂത്രനാളത്തിൽ ചുരുക്കം വരുന്നുണ്ടായിരിക്കും പിന്നെ മൂത്ര തടസ്സം വരാനായിട്ടുള്ള സാഹചര്യം വരുന്നത്. എന്നാലും വളരെ സേഫായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോംപ്ലിക്കേഷൻസിന്റെ സാധ്യത ഒരു 1-2% താഴെ മാത്രം നമുക്ക് പറയാൻ പറ്റുക.
1: മൂത്രനാളികൾക്ക് ചുരുക്കം വന്നു കഴിഞ്ഞാൽ വീണ്ടും സർജറി ചെയ്യേണ്ടി വരില്ല.
0: സർജറി എന്നുള്ള രീതിയിലല്ല, ഒരു ഇടക്കിടക്കായിട്ട് യൂറോളജി ഡോക്ടറെ സമീപിച്ച് അതിൻ്റെതായ ചികിത്സ എടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കി വരുമ്പോഴേക്കും പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പ്രൊസീജിയേഴ്സ് വഴി ഈ മൂത്രനാളത്തിലെ ചുരുക്കം നമുക്ക് വളരെ അനായാസം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ യൂറോലിഫ്റ്റ് റിസം എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും ഓരോ കാലാവധി ഉണ്ടായ ചികിത്സകൾക്ക്. ഇപ്പൊ ഈ നമ്മളൊരു ശസ്ത്രക്രിയ പറയുമ്പോഴേക്കും അതിന്റെ എഫക്ട് എന്ന് വെച്ചാൽ മിനിമം നമുക്കൊരു 15-20 വർഷത്തോളം കിട്ടും. എന്നും തന്നെ റിസം വാട്ടർ വേപ്പ് തെറാപ്പി, യൂറോലിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പുതിയതായിട്ടുള്ള നൂതനമായിട്ടുള്ള ചികിത്സകൾ, ഇതിന്റെ എല്ലാം ഡേറ്റ, അതായത് എത്രത്തോളം ഇതിനൊരു ഉപകാരപ്രദമായിട്ടുള്ള റിസൾട്ട് ഉണ്ടെന്നുള്ളത് നമുക്കൊരു 5 ഇയേഴ്സിന്റെ റിസൾട്ട്, 5 വർഷത്തെ റിസൾട്ടാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ മാക്സിമം ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 5-10 വർഷം വരെ ഉണ്ടാവുക. കാരണം ഇതിനകത്തൊന്നും നമ്മൾ ഗ്രന്ഥി നീക്കം ചെയ്യാത്തതുകൊണ്ട് ആ ഭാവിയിൽ ഗ്രന്ഥി വീണ്ടും വളർന്നു വരുമ്പോഴേക്കും മൂത്ത തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ മാക്സിമം ഒരു എഫക്ട് വരാന്ന് വെച്ചാൽ 2-5 വർഷം വരെയുള്ള കാലയളവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ട്രീറ്റ്മെന്റും മറ്റു ട്രീറ്റ്മെന്റും സമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. ഓരോ പുരുഷനും അവരെ അർഹിക്കുന്ന ഏത് ചികിത്സ ഏറ്റവും നല്ലതെന്നുള്ളത് അവർക്ക് ഓഫർ ചെയ്യുക, എന്നിട്ട് അതിന് സമാനമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റുകയുള്ളൂ.
1: അതോ രണ്ടാമത് നമുക്ക് ഗ്രന്ഥി വീക്കം അനുഭവപ്പെടുകയാണെങ്കിൽ ഇതേ ചികിത്സ തുടരാൻ പ്രയാസമല്ലേ?
0: ചികിത്സ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള മറ്റു ചികിത്സകൾ ചെയ്യാം. അതായത് നേരത്തെ ഒരു റിസം വാട്ടർ വേപ്പ് ചികിത്സ ചെയ്തൊരു പുരുഷന് വീണ്ടും ഗ്രന്ഥി വീക്കം വരാണെങ്കിൽ ഒന്നല്ലെങ്കിൽ വീണ്ടും റിസം ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ഗ്രന്ഥി മാത്രമാണ് വളർന്നിരിക്കുന്നത് യൂറോലിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള ഗ്രന്ഥിയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ ചെയ്യാം. ഇനി ഇതിനൊന്നും പറ്റാത്തൊരു ഗ്രന്ഥിയാണ്, നമുക്ക് ആ ഗ്രന്ഥി അനായാസം നമുക്ക് നീക്കം ചെയ്യാനും പറ്റുന്നതാണ് എൻഡോസ്കോപ്പിക് ആയിട്ട് മുറിവില്ലാത്ത രീതിയിൽ.
1: എന്തായാലും പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ചികിത്സിക്കാൻ ഇന്ന് ആധുനിക സൗകര്യങ്ങളുണ്ട് അല്ലേ?
0: യെസ് ഉണ്ട്.
1: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തെ കുറിച്ചും അതിന്റെ നൂതന ചികിത്സാ രീതികളെ കുറിച്ചും ഇത്രയും വിശദമാക്കിയാണ് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, താങ്ക് യു.
2: പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാ രീതികൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ യൂറോളജി ആൻഡ്രോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിജിൽ അബ്ദുൾ ജലാലുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ

0: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
1: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
2: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ

0: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ. ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബിജു സിഒ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88, 04 84 24 26 397, 04 84 24 26 387. ഉച്ചകഴിഞ്ഞ് 3:05 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനികക്ഷേമ പദ്ധതികൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കേര പ്രോജക്ട് മേധാവി അശോക് കുര്യൻ അഗ്രി നെക്സ്റ്റ് പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നു. തുടർന്ന് സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാണിയൂർ സ്വദേശി ശശി. എഫ് എം ഈവനിംഗിൽ 8:05 ആസ്റ്റർ മെഡ് സിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ, ക്യാൻസർ രോഗങ്ങളിലെ നിശബ്ദ കൊലയാളികൾ. സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജം കളത്തിലുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: മീനമാസത്തിലെ കാർത്തിക നാളിലാണ് മാധവൻ ദേവികയെ വിവാഹം കഴിച്ചത്.
1: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
3: പറക്കാൻ ചിറകില്ലാത്ത സ്വപ്നമായി പിറക്കുക, ഒഴുകാൻ വഴിയില്ലാത്തൊരോർമ്മയായി ഉത്ഭവിക്കുക.
1: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
4: വിശ്വനാഥൻ മക്കളെ ഓർത്തു, വരുമെന്നുറപ്പില്ല, എന്നിട്ടും കണ്ണുകൾ അറിയാതെ തൊടിയിലേക്ക് നീളുന്നു.
1: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: പുതിയ വലിയ മൈജി എപ്പിക് ഷോറൂമിൽ വീണ്ടും ഓഫറുകളുടെ ആഘോഷം.
6: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും മെഗാ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.
5: കില്ലർ പ്രൈസും ക്യാഷ് ബാക്കും ഫ്രീ ഗിഫ്റ്റുകളും സ്പെഷ്യൽ ഓഫറുകളും.
6: ഇന്ന് തന്നെ മറീൻ ഡ്രൈവ് മൈജി എപ്പിക് സന്ദർശിക്കൂ.
5: എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ്.
0: എഫ് എം ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ 10 വയസ്സുള്ള ഇന്ദിരയ്ക്ക് അയച്ച 196 കത്തുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ലോകചരിത്രം മകളെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശ്യം. യൂറോപ്പ് കേന്ദ്രീകൃതമല്ലാത്ത ഒരു കോണിൽ നിന്നുള്ള ചരിത്രരചനയുടെ ആദ്യ ശ്രമങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സോഷ്യലിസം ഒരു ജീവിതരീതി മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവും ആയ പ്രശ്നങ്ങളോടുള്ള ഒരു ശാസ്ത്രീയ സമീപനവുമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:00

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30:31. ഇപ്പോൾ ഹലോ വി പി എസ് ലേക്ക് ഷോർ സ്പോൺസേഡ് പ്രോഗ്രാം.

0: എല്ലാവർക്കും സുഖല്ലേ? ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി അറിയാനുള്ള കാത്തിരിപ്പല്ലേ? പറയാം, ഇന്നലെ പറഞ്ഞ കഥയിൽ ബ്രാഹ്മണന്റെ മറുപടി കേട്ടുള്ള കുബേരന്റെ ചിരി. അതിന്റെ കാരണം അറിയാതെയാണ് നാം നിർത്തിയത്. കാരണം പറയാലോ? കുബേരൻ ബ്രാഹ്മണനോട് പറഞ്ഞു, എന്റെ ഉദ്ദേശം തെറ്റിയില്ല, അങ്ങ് വന്നത് എന്തോ ആവശ്യത്തിനാണെന്ന് എനിക്കറിയാമായിരുന്നു. അട്ടെ, എന്തുകൊണ്ട് ഈ ആവശ്യം ആദ്യം മറച്ചു പിടിച്ചു? തെല്ല് സങ്കോചത്തോടെ ബ്രാഹ്മണൻ പറഞ്ഞു, മണലിൽ വീണ എള്ള് നുള്ളിപ്പെറുക്കിയെടുക്കുന്ന ഒരു പിശുക്കനിൽ നിന്നും എന്തെങ്കിലും ദാനമായി കിട്ടുമോ എന്ന് ഞാൻ സംശയിച്ചു. ഇത് കേട്ട കുബേരൻ പറഞ്ഞു, എന്റെ ദക്ഷിണയും ദാനവുമെല്ലാം ഞാൻ അറിഞ്ഞു ചെയ്യുന്നതാണ്. എന്നാൽ ഈ എള്ള് ഞാൻ അറിയാതെ പോയതാണ്. എന്റെ അറിവും സമ്മതവുമില്ലാതെ എന്റെ സമ്പാദ്യത്തിലെ ഒരു തരി പോലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കുബേരന്റെ ഈ നിഷ്ഠ നമ്മളും അനുവർത്തിക്കേണ്ടതാണ്. ആഹാരം, കുടിവെള്ളം, ഇന്ധനം, വൈദ്യുതി തുടങ്ങിയവയെല്ലാം ദൗർബല്യം നേരിടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാറ്റിന്റെയും ദുരുപയോഗം രാജ്യത്തിന്റെ ഭാവിയെ തന്നെ നിശ്ചലാവസ്ഥയിലേക്ക് എത്തിക്കുമെന്നത് വിസ്മരിച്ചു കൂടാ. രാജ്യസ്നേഹിയായ ഏതൊരു വ്യക്തിയും മിതവ്യയത്തെ ജീവിതചര്യയായി ശീലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാലേ. ഹലോ, VPS ലേക്ഷ്വർ, സ്പോൺസർഡ് ബൈ VPS ലേക്ഷ്വർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ് ആണ്. പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയയും ആശലതയും. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ഐഷയാണോ?
2: അതെ.
0: ഐഷ, അസ്സലാമു അലൈക്കും.
2: അലൈക്കും അസ്സലാം.
0: ഇത് ഹലോ VPS ലേക്ഷൂരിൽ നിന്ന് ആശലതയാണ്.
2: ഓക്കെ,
0: എന്തൊക്കെയാണ് വിശേഷം?
2: സുഖായിരിക്കണോ?
0: എവിടെ വീട് ഐഷയുടെ?
2: അത്താണിയില്.
0: അത്താണിയില് ജോലി ചെയ്യുന്ന ആളാണോ ഐഷ?
2: അല്ലല്ല.
0: എന്താ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്ന? ഇവിടെ വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ കയ്യിലൊക്കെ.
2: വെള്ളം പിന്നെ ഇവിടെ ഞാൻ തുടച്ചും കൂടി ഇരിക്കുന്നു.
0: അപ്പൊ ഐഷക്ക് ചിരി വന്നു, ഞാൻ ഈ വെള്ളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പൊ. ഇതെങ്ങനെ ഈ പെണ്ണുങ്ങൾ ഇത്ര കൃത്യമായിട്ട് പറയുന്നല്ലേ? നമ്മൾ ഈ സൗണ്ടും കൊണ്ട് കളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ ഇരുന്ന് നമുക്ക് പറയാൻ പറ്റും.
2: ഇവിടെ മഴ പെയ്തും കൊണ്ടിരിക്ക, വെള്ളം ഒഴുകിയും കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, ആരൊക്കെ ഉണ്ട് ഐഷയുടെ വീട്ടില്?
2: വീട്ടിലെ ഒരു മോനും ഒരു മോളും.
0: എന്താ ചെയ്യുന്ന മക്കള്?
2: മക്കള് രണ്ടും പുറത്താ.
0: എവിടെയാ?
2: ഒരാള് പിന്നെ ദമാമിലും ഒരാള് അയർലൻഡിലും.
0: രണ്ടുപേരും കല്യാണം കഴിഞ്ഞ കുട്ടികളാ?
2: കല്യാണം കഴിഞ്ഞാണ്. ഒരെണ്ണം എളിയന്റെ പിന്നെ ബന്ധം ഒഴിഞ്ഞിട്ടേ പിന്നെ വേറെ കല്യാണം ഒന്നും വന്നിട്ടില്ല.
0: സാരില്ല, അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളും. മൂത്താളും ഫാമിലി

0: സുഖമായിട്ട് ജീവിക്കുന്നു
1: അവിടെ.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: അത് കാംകോയില് റിട്ടയർഡ് ആയിരിക്കുക.
0: അപ്പൊ വീട്ടിലുണ്ട്?
1: വീട്ടിലുണ്ട്.
0: ശരി, അപ്പൊ പറഞ്ഞോ, ഇഷ്ടത്തെ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക്
0: പേരക്കുട്ടി ഉണ്ടോ?
1: പേരക്കുട്ടി രണ്ടെണ്ണം ഉണ്ട്, രണ്ടാം പിള്ളേര്.
0: രണ്ടാം പിള്ളേരും
1: 10-ാം ക്ലാസ്സിലും, ഒരെണ്ണം 7-ലാ 5-ല്.
0: അഞ്ചില്. അപ്പൊ വാവാവോ പാടുന്ന സമയൊക്കെ കഴിഞ്ഞു, എന്നാലും നമ്മള് പാടിയിരിക്കല്ലേ. ശരി, ആ പാട്ട് വെച്ച് തരാട്ടോ. ഐശ്വത്തതാ, ഓക്കെ. ശരി, അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷോർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ് ആശേച്ചി. ഹലോ VPS ലേക്ഷോർ. പ്രിയപ്പെട്ട ആശേച്ചി, ബാലേട്ട, വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു കാര്യം, അക്കാര്യം ചെയ്യുന്നതിലൂടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ബാങ്കിലാണ്. പ്രൈവറ്റ് ബാങ്ക് ആയതിനാൽ മാസം മാസം ടാർഗറ്റ് തികയ്ക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ തരുന്ന മാനസിക സമ്മർദ്ദവും വഴക്കും ജോലിയിലെ സ്ഥിരതയില്ലായ്മയും എന്നെ വല്ലാതെ വലച്ചിരുന്നു. അന്ന് ഓഫീസിലെ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സ് നിറയെ വല്ലാത്തൊരു ഭാരമായിരുന്നു. പ്രോജക്ടുകളുടെ ഡെഡ്ലൈനുകളും മാനേജറുടെ കടുപ്പമേറിയ വാക്കുകളും കാരണം തലച്ചോറ് പണിമുടക്കുന്ന അവസ്ഥ. വണ്ടി ഓടിക്കുമ്പോഴും മനസ്സിൽ നാളത്തെ ജോലികളെ കുറിച്ചുള്ള ആശങ്കകൾ മാത്രമായിരുന്നു. ആകാശത്ത് കറുത്ത മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന പരുവത്തിൽ നിൽക്കുന്ന ആ അന്തരീക്ഷം എന്റെ മൂഡ് കൂടുതൽ വഷളാക്കി. മനസ്സിന് നല്ല മൂഡില്ലാത്തതിനാൽ തിരക്കേറിയ ട്രാഫിക്കുള്ള ടൗണിലൂടെ വണ്ടി ഓടിക്കാൻ മടി തോന്നി. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരും. അതിനാൽ ഞാൻ ബൈപ്പാസ് വഴി

0: കയറി അധികം തിരക്കില്ലാത്ത റോഡിലൂടെ വണ്ടി ഓടിച്ചു. അല്പം കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിലും സ്വസ്ഥമായി പോരാ. വിജനമായ ഇരുവശത്തും റബ്ബർ തോട്ടങ്ങളുള്ള ഒരു റോഡാണ്. സന്ധ്യയായതിനാൽ ഏറെക്കുറെ വിജനമാണ്. ഇടയ്ക്കിടെ കാറോ ബൈക്കോ ഓട്ടോറിക്ഷയോ പോകുന്നുണ്ട്, എന്നതല്ലാതെ ആളുകളൊന്നും റോഡിലില്ല. ഞാൻ വേഗത്തിൽ വണ്ടി ഓടിച്ചു. കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് വഴിയരികിൽ നിൽക്കുന്ന ചെറിയ രൂപം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏകദേശം 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്കൂൾ കുട്ടി. നീല പാന്റും വെള്ള ഷർട്ടുമാണ് വേഷം. അവന്റെ അരികിൽ ഒരു പഴയ ഹെർക്കുലി സൈക്കിൾ മലർത്തി കിടത്തിയിട്ടുണ്ട്. കുട്ടിയുടെ മുഖത്ത് കടുത്ത സങ്കടവും ഭയവും ഉണ്ടായിരുന്നു. കരയാൻ പോകുന്ന പരുവത്തിലാണ് നിൽക്കുന്നത്. അടുത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, സൈക്കിളിന്റെ ചെയിൻ പൂർണ്ണമായി മൂരി ഗിയറിന്റെയും വീലിന്റെയും ഇടയിൽ വരിഞ്ഞു മുറുകി കിടക്കുകയാണ്. നേരം ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. എന്തോ വിജനമായ വഴിയിൽ അവനെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ ബൈക്ക് ഒതുക്കി നിർത്തി അവനെ അടുത്തേക്ക് നടന്നു. എന്താടാ പറ്റിയേ? എന്നെ കണ്ടതും അവൻ ആദ്യം ഒന്ന് പേടിച്ചു. പിന്നെ പറഞ്ഞു, ചേട്ടാ ചെയിൻ ചാടിയതാ, വെളിച്ചു ഊരിയിട്ട് വരുന്നില്ല. അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ സന്ധ്യക്ക് എവിടെ പോയതാ? സ്കൂൾ വിട്ട് നേരത്തെ വീട്ടിൽ പോകാത്തത് എന്താ? അവന്റെ സൈക്കിൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ട്യൂഷൻ ഉണ്ടായിരുന്നു ചേട്ടാ, സ്കൂളിന് നേരെ ട്യൂഷനും പോകണം. കഴിയുമ്പോൾ ഈ നേരമാകും. പപ്പയെ വിളിക്കാനാണെങ്കിൽ മൊബൈലും കയ്യിലില്ല, അവൻ ദയനീയമായി പറഞ്ഞു. സാരമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. സൈക്കിൾ ശരിയായില്ലെങ്കിൽ എന്റെ ബൈക്കിൽ അവനെ വീട്ടിൽ വിടാമെന്നും ഞാൻ പറഞ്ഞു. ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടി നടന്നിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള പണികൾ ഒരുപാട് ഒപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് സൈക്കിൾ മെക്കാനിസം നന്നായി അറിയാമായിരുന്നു. ഞാൻ നിലത്തിരുന്ന് വരിഞ്ഞു മുറുകിയ ചെയിൻ പതുക്കെ വേർപെടുത്താൻ തുടങ്ങി. മാസങ്ങളായി എണ്ണയിടാത്തത് കൊണ്ട് ആ സൈക്കിൾ ചെയിൻ നിറയെ കറുത്ത കരിയും ഗ്രീസുമായിരുന്നു. അത് തൊട്ടതും എന്റെ കൈകൾ പൂർണ്ണമായി കറുപ്പ് നിറമായി. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഞാനും ആ കുട്ടിയും കൂടി ഒരുമിച്ച് കല്ലും കമ്പും ഒക്കെ ഉപയോഗിച്ച് പണിപ്പെട്ടപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ കനത്ത ചെയിൻ വീണ്ടും പൽചക്രങ്ങൾക്ക് മുകളിലേക്ക് കൃത്യമായിരുന്നു. പെഡൽ കൈകൊണ്ട് കറക്കി നോക്കിയപ്പോൾ സൈക്കിൾ പഴയതുപോലെ റെഡി. സൈക്കിൾ നേരെ നിർത്തി കാരിയറിലിരുന്ന സ്കൂൾ ബാഗ് തോളിലിടുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് വിരിഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. അതുവരെ കണ്ടിരുന്ന ഭയമെല്ലാം മാറി ആ കണ്ണുകളിൽ ഉണ്ടായ തിളക്കം. അവൻ എന്നെ നോക്കി രണ്ട് കൈകളും കൂപ്പി തനി നാട്ടിൻ പുറത്തെ നിഷ്കളങ്കതയോടെ പറഞ്ഞു, താങ്ക്സ് ചേട്ടാ, ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പെട്ടുപോയനെ. അവൻ സൈക്കിൾ കയറി വേഗത്തിൽ ചവിട്ടി മുന്നോട്ട് പോകുമ്പോഴും തിരിഞ്ഞു നോക്കി കൈ വീശുന്നുണ്ടായിരുന്നു. എന്റെ കൈകൾ മുഴുവൻ കരിയായിരുന്നു. വെളുത്ത ഷർട്ടിൽ എവിടെയോ ചെറിയൊരു കരിപ്പാടും വീണിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് എന്റെ ഉള്ളിലുണ്ടായ ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും വാക്കുകൾക്കതീതമായിരുന്നു. ഒഫീസിലെ ടെൻഷനുകളെല്ലാം എവിടെയോ ഒലിച്ചുപോയി. വലിയൊരു പ്രോജക്ട് വിജയിപ്പിക്കുമ്പോൾ പോലും കിട്ടാത്തത്രയും വലിയ സംതൃപ്തിയാണ് ചെറിയ കുട്ടിയുടെ കണ്ണിലെ തിളക്കത്തിലൂടെ എനിക്ക് ലഭിച്ചത്. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിയിക്കാൻ നമുക്ക് സാധിക്കുന്ന അത്തരം ലളിതമായ നിമിഷങ്ങളിലാണ് ജീവിതത്തിന്റെ എല്ലാ ആനന്ദവും ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നീട് ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളിലൊരു നനുത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു, ആനന്ദത്തിന്റെ മഴ. പിന്നെ മനസ്സു നിറയെ ആ കൊച്ചുകുട്ടിയുടെ തിളങ്ങുന്ന കണ്ണുകളും കൃതജ്ഞത നിറഞ്ഞ പുഞ്ചിരിയും. സ്റ്റീഫൻ ജോസഫ്.
1: വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള മൂഡ് ഓഫ് ഒക്കെ വരുമ്പോ നമ്മള് ഡ്രെയിൻ ഔട്ട് ഒക്കെ ആവുമ്പോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോ നമുക്ക് അതുവരെ ഉണ്ടായിരുന്നുള്ള എല്ലാ ടെൻഷനും നമ്മുടെ മൂഡ് ഓഫ് ഒക്കെ മാറിക്കിട്ടും. അതാ പറയുന്നത്, നമ്മൾക്ക് ഒരു മൂഡില്ലാന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു അവസരത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനും വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് വീടും പൂട്ടി പുറത്തോട്ട് ഇറങ്ങുക. അത് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ പൂട്ടണം എന്ന് പറയുന്നത്. ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പുറത്തു വിട്ട് വരിക എന്നറിയ, പുറത്തു പോവുക, വഴിയരികില് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം കാണുമ്പോ തന്നെ നമ്മൾ അതുവരെ ഉണ്ടായിരുന്നുള്ള എല്ലാ ടെൻഷനും മാറിക്കിട്ടും.
0: തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മൾ പല ആളുകളും പറയണേ, എനിക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. അത് അന്വേഷിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ എന്താണ് ഉപകാരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും 1,00,000 രൂപ നൽകണം എന്നൊന്നുമല്ല. ചെറുതും വലുതുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ റോഡിൽ പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡന്റിൽ വഴിയിൽ കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കാര്യം, ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ആ സന്ധ്യാനേരത്ത് ഉണ്ടാവുന്ന ഒരു ആശങ്ക, ഒരു ഭയം, വീട്ടിലേക്ക് എത്തേണ്ട ആ ദൂരത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് ആശങ്കകൾ, ഇതെല്ലാം പരിഹരിക്കാൻ ഒരു നിമിഷം കൊണ്ട് താങ്കൾക്ക് സാധിച്ചു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ജീവിതത്തിൽ നമുക്ക് നൽകുന്നത് ആനന്ദത്തിന്റെ ഒരു മഹാമാരി തന്നെയാണ്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഗ്യാസ്ട്രോ സയൻസ്, VBS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ ഇപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ബാലേട്ടായി കത്തയച്ചിരിക്കുന്നത് ഭവാനി കൃഷ്ണനാണ്. പകലന്തി ഓടിത്തിരക്കുന്ന തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും വീടിന്റെ ഒരു കോണിലിരുന്ന് മൂളുന്ന വാഷിംഗ് മെഷീനിലേക്ക് നോക്കി നിൽക്കാറുണ്ടോ? കൃത്യമായ അളവിൽ വെള്ളവും ഡിറ്റർജന്റും സ്വീകരിച്ച് നിശ്ചിത മിനിറ്റുകൾക്കുള്ളിൽ തുണി കഴുകി ഉണക്കി പുറത്തു തരുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ അത്ഭുത കാഴ്ച. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അരങ്ങുവാഴുന്ന ഈ പുതിയ കാലത്ത് എല്ലാം എത്ര എളുപ്പമാണ്. വിരൽത്തുമ്പിലെ ഒരൊറ്റ സ്പർശത്തിൽ തുണികളെല്ലാം വൃത്തിയായിക്കൊള്ളും. പക്ഷേ ആ യന്ത്രങ്ങളുടെ യാന്ത്രികമായ മൂളലിന് ഒരിക്കലും തിരിച്ചു തരാൻ കഴിയാത്ത ചിലതുണ്ട്. പണ്ടത്തെ ആ ഒത്തൊരുമയും ഹൃദയം തുറന്ന ചിരികളും പുഴവെള്ളത്തിന്റെ തണുപ്പും. ഓർമ്മകളുടെ പുസ്തകം പിന്നോട്ട് മറിക്കുമ്പോൾ ആദ്യം തെളിയുന്നത് തെളിഞ്ഞൊഴുകുന്ന ആ പഴയ പുഴയും അതിൽ മുങ്ങിക്കിടക്കുന്ന ആ കരിങ്കലുമാണ്. ഇന്നത്തെ പോലെ വീട്ടു ചുമരുകൾക്കുള്ളിലെ ടാപ്പുകളിൽ വെള്ളം വിരുന്നു വരാത്ത ഒരു കാലം. അന്ന് അലക്ക് ദിവസം. എന്നാൽ വെറും ഒരു വീട്ടുജോലി ആയിരുന്നില്ല, അതൊരു വലിയ ആഘോഷമായിരുന്നു. രാവിലെ തന്നെ വീട്ടിലെ വലിയ കെട്ടുകളാക്കിയ തുണികളും അലക്കുകാരവും കുട്ടികളെയും കൂട്ടി പുഴക്കരയിലേക്കൊരു യാത്രയുണ്ട്. ഓരോ കുടുംബത്തിനും പുഴയോരത്ത് അവരവരുടെ സ്ഥിരം അലക്ക് കല്ലുകളുണ്ടായിരുന്നു. ആ കല്ലുകൾക്ക് പോലും വീട്ടു വിശേഷങ്ങളുടെയും തലമുറകളുടെയും കഥകൾ പറയാനുണ്ടാകും. അന്ന് തെളിഞ്ഞ പുഴവെള്ളം പോലെയായിരുന്നു മനുഷ്യരുടെ ബന്ധങ്ങളും. ഉള്ളിൽ ചളി കെട്ടിക്കിടക്കാത്ത തികച്ചും ശുദ്ധവും കാപട്യവുമില്ലാത്തതുമായ ആത്മബന്ധങ്ങൾ. പുഴക്കരയിലെത്തിയാൽ പിന്നെ അതൊരു സാംസ്കാരിക സമ്മേളന വേദി കൂടിയായി മാറും. ഒരു വശത്ത് സോപ്പ് പതകൾ വായുവിൽ പറക്കുമ്പോൾ മറുവശത്ത് നാട്ടുവിശേഷങ്ങളുടെയും കുടുംബ വഴക്കുകളുടെയും വലിയൊരു അലയൊലി തന്നെയുണ്ടാകും. അലക്കുകല്ലിൽ തുണികൾ വന്നലയ്ക്കുന്ന താളത്തിനൊപ്പം അയൽപ്പക്കത്തെ ചേച്ചിമാരുടെ ചിരികളും സങ്കടങ്ങളും പരസ്പരം പങ്കുവയ്ക്കപ്പെടും. മുതിർന്നവർ അലക്കിലും വിശേഷങ്ങളിലും

0: പുഴ മുഴുകുമ്പോൾ കുട്ടികൾക്കതൊരു വിനോദയാത്രയാണ്. പുഴയിലെ ചെറിയ പരൽ മീനുകളെ പിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലുകൾ, സോപ്പ് പതകൾ കൊണ്ട് ആകാശത്ത് കോട്ടകൾ തീർക്കൽ, പരസ്പരം വെള്ളം തെറിപ്പിച്ചുള്ള കളികൾ, അങ്ങനെ പുഴക്കര മുഴുവൻ ഒരൊറ്റ ആഹ്ലാദാരവുമായി മാറും. അലക്കൊക്കെ കഴിഞ്ഞ നനഞ്ഞ തുള്ളികൾ പുഴയോരത്തെ വലിയ ഉരുണ്ട പാറക്കല്ലുകൾക്ക് മീതെ വിരിച്ചിടുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. പച്ചയും ചുവപ്പും മഞ്ഞയുമൊക്കെയായ വസ്ത്രങ്ങൾ ആ കല്ലുകളിൽ ഇരുന്ന് വെയിൽ കായുമ്പോൾ ആ പ്രദേശം മുഴുവനും നിറങ്ങളുടെ ഒരു മേളം പോലെ തോന്നിപ്പിക്കും. പ്രകൃതിയുടെ പച്ചപ്പിന് നടുവിൽ മനുഷ്യർ തീർക്കുന്ന ഒരു താൽക്കാലിക വസന്തകാലം. തുണി ഉണങ്ങുന്നതുവരെ പുഴവെള്ളത്തിൽ നീന്തി തുടിച്ചും പാറപ്പുറത്തിരുന്ന് കഥകൾ പറഞ്ഞും ചിലവഴിക്കും. അക്കാലം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് ജീവിതം കൂടുതൽ സൗകര്യപ്രദമായി വാഷിംഗ് മെഷീൻ തുണി കഴുകി ഉണക്കി തരുന്നുണ്ട്. കൈകളിൽ സോപ്പ് പതയുടെ മണമോ അലക്കിന്റെ ക്ഷീണമോ ഏൽക്കേണ്ടതില്ല. പക്ഷേ ഈ സൗകര്യങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടമായത് മനുഷ്യർ തമ്മിലുള്ള ആ സുന്ദരമായ ഒത്തൊരുമയാണ്. ഫ്ളാറ്റുകളുടെയും അടച്ചുപൂട്ടിയ വീടുകളുടെയും ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിഗതമായ യന്ത്രങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ വറ്റി വരണ്ടു പോകുന്നത് ആ പഴയ സ്നേഹബന്ധങ്ങളാണ്. എത്രയെത്ര മുന്നോട്ടു പോയാലും ആ തെളിഞ്ഞ പുഴവെള്ളത്തിലേക്കും കരിങ്കല്ലിലെ അലുക്ക് താളത്തിലേക്കും കാപട്യമില്ലാത്ത ആ പഴയ വസന്തകാലത്തേക്കും ഒരു വട്ടമെങ്കിലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഓർമ്മകളുടെ ആ പുഴയോരം ഇന്നും മനസ്സിൽ ഒരു മരിക്കാത്ത പച്ചപ്പായി അവശേഷിക്കുന്നു. ഭവാനി കൃഷ്ണൻ.
1: ഭവാനി ചേച്ചി, വളരെ സൂപ്പർ ആയിട്ടുള്ള കത്താണ്. ഒരു പുഴയുടെ ഓർമ്മയിലേക്കാണ് ഈ കത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. കൈതപ്രം ദാമോദരം നമ്പൂതിരിയെ സംബന്ധിച്ച് വണ്ണാത്തി പുഴയാണെങ്കിൽ ബാലേഷം പെരിയെ സംബന്ധിച്ച് വണ്ണാത്തി ചാലാണ്. ഞങ്ങൾക്കൊരു വണ്ണാത്തി ചാലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ റോഡ് കുറുകെ മുറിച്ചു കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് റിവേഴ്സ് എടുക്കുന്നു പറഞ്ഞു. എന്നിട്ട് റിവേഴ്സ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒഴുകുന്ന ഈ ചെറിയ തോട് കണ്ടോ, ഇതിന്റെ പേരാണ് വണ്ണാത്തി ചാൽ എന്ന് പറയുന്നത്.
0: ഈ
1: ചാലിലൊക്കെ ഞങ്ങളൊക്കെ എത്രയോ കാലം ആടി തിമിർത്ത് കുളിച്ചിട്ടുണ്ട്. ഈ തോട്ടിലൂടെ വലിയ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട് കുറേ ദൂരം. അപ്പോ അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇതേ ഭവാനി ചേച്ചി പറഞ്ഞ കാഴ്ചകളാണ്. ഇത്രയും വലിയ ഒഴുക്കിന്റെ സമയത്തല്ല, ഒഴുക്കൊന്ന് പതിയെ താണു കഴിഞ്ഞാൽ ഒരു ചിങ്ങമാസം. ചിങ്ങമാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സൂര്യന് നല്ല രസമുള്ള ഒരു തെളിച്ചവും വെളിച്ചമുള്ള മാസമാണ്. കാരണം ഈ കറുത്ത കർക്കിടകം അങ്ങോട്ട് മാറി നല്ല വെളിച്ചമുള്ള ആ ഒരു മാസമായിരിക്കും ചിങ്ങം എന്ന് പറയുന്നത്. ആ സമയത്ത് വയലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പച്ചപ്പ് വിടർത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ വയൽ വരമ്പിലൂടെ പോയി ഇങ്ങനെ നമ്മൾ ആ കുളിക്കടവിലെത്തും. അവിടെ എത്തുമ്പോ ഇതേപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തുണിക്കെട്ടുകളായിട്ട് വന്നിട്ട് ആ ചെറിയ തോട്ടിനകത്ത് നിന്ന് അതിന്റെ ചുറ്റുവട്ടത്ത് വെച്ചിരിക്കുന്ന കരിങ്കല്ലിൽ ഇങ്ങനെ ആഞ്ഞു വീശി അടിച്ച് എല്ലാ തുണികളും ഇങ്ങനെ വൃത്തിയാക്കി വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും. ആ സമയത്താണ് ഞങ്ങൾ ഈ തോട്ടിൽ കുളിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഒരുപാട് പരൽമീനുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇനി കാലിലെങ്ങാനും ചെറിയ മുറിവുണ്ടെങ്കിലോ, അവർക്ക് അന്നത്തെ ഏറ്റവും വലിയ നോൺ വെജാണത്, അതുപോലെ കൊത്തി വലിച്ചു കൊണ്ടുപോകും. അപ്പൊ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച, ഓരോ മീനുകൾ ഇപ്പൊ ഇങ്ങനെ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അതൊക്കെ നമ്മുടെ നിങ്ങളുടെ
1: നാട്ടിൽ കുളമില്ല, നിങ്ങളുടെ നാട്ടിൽ തോടില്ല,
0: മീനിനെ നിങ്ങൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ
1: ഞാൻ ആ മീനിന്റെ ഒരു നല്ല അടിപൊളി കണ്ണ്, മീനിന്റെ ഒരു സിൽവർ കളറ്, അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അവര് നമ്മളടുത്ത് എത്ര ധൈര്യത്തിലാ വന്നിരുന്നത്,
0: എത്ര ധൈര്യത്തിലാ ഇന്നും മീനൊക്കെ
1: പിടിച്ചാ കിട്ടൂല അവരാ.
0: അതാണ് അവരെണ്ണ
1: തേച്ചിട്ടുണ്ട്.
0: അതെ, നമ്മളെ നാട്ടില് നിങ്ങൾ പുഴേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലും കുളത്തിലാണ് കുളിക്കാൻ പോവുക. അപ്പൊ ആ കുളത്തില് ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ കല്ലുണ്ടാവും. ആ കല്ലിൽ ഇങ്ങനെ സോപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരടി അടിക്കുമ്പം അപ്പുറത്തും അതേ ഒരു അടി വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എക്കോ എക്കോ അങ്ങനെയുള്ളത്
1: വരും.
0: അത് കൂടാതെ അവിടെ പോയാലും കാണുന്ന ഒരു ചേച്ചിയുണ്ട് നമ്മള്, കൈരളി ചേച്ചി എന്ന് പറയും. കൈരളി ചേച്ചി ഇന്ന് ജീവനോടെ ഇല്ല. അപ്പൊ അമ്മ ഇങ്ങനെ എന്റെ അടുത്ത് ചോദിക്കും, ആരെങ്കിലും ഉണ്ടായിരുന്നു ഇന്ന് കുളത്തില്? അപ്പൊ ഞാൻ പറയും, കൈരളി ചേച്ചി ഉണ്ടായിരുന്നു എന്ന് പറയും. ഇവരൊക്കെ ലാസ്റ്റ് ഈ സോപ്പ് അത്
1: അതിനെ
0: സാബൂനുണ്ടല്ലോ, കേക്ക് സാബൂൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് കണ്ടിട്ടില്ലേ
1: പനാമ?
0: ആ അതെന്നിട്ട് അവസാനം ലാസ്റ്റ് ആ കല്ലിൽ തേക്കും. ആ കല്ലിൽ തേച്ചിട്ട് ആ കല്ലിലിട്ട് കാലരക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ ചേച്ചിക്ക്. നിങ്ങൾ മീനിന്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക. ആ ചേച്ചി അലക്കുന്നതും അത് കഴിഞ്ഞായത് ഒലുമ്പുന്നതും സൈഡിൽ ആറിയിടുന്നതും നല്ലൊരു രസമാണ് കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഒരുപാട് കഥകൾ പറയും, അവര് വീട്ടിലെ വിശേഷങ്ങൾ പറയും. ആ അവൻ വന്ന് പിറ്റേന്നെ പോയില്ലേ, ആ കൊച്ചവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള കഥകൾ പറയും. പിന്നെ പ്രസവിച്ച് വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് തുണികളുണ്ട്.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. അങ്ങനെ എന്തൊക്കെ കഥകളാണെന്ന് പറഞ്ഞതല്ലേ?
0: യെസ്.
1: പഴയ കാലത്തെ അലക്കാമ്പോക്കും കഥ പറച്ചിലും കുട്ടികളുടെ കളികളും അത് കഴിഞ്ഞിട്ടുള്ള വരവും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്.
0: തീർച്ചയായിട്ടും ഓരോ കാലത്തും പ്രകൃതി തന്നെ നമുക്കായിട്ട് ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്നുകൊണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലം, അതിൽ എന്തൊക്കെ നമുക്ക് നഷ്ടമായി, നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കണം, ഈ പ്രകൃതിയെ എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം സന്തോഷഭരിതമായിരിക്കും നമ്മുടെ മനസ്സ്. എത്രത്തോളം നമ്മൾ ഈ പ്രകൃതിയെ അതിന്റെ ദുരന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ അത്രത്തോളം ദുരന്തപൂർണമായിരിക്കും നമ്മുടെ വരുംകാല ജീവിതം. അതുകൊണ്ട് നമുക്ക് ശാശ്വതമായിട്ടുള്ള സ്വത്വവും സ്നേഹവും സത്യവും എന്നൊക്കെ പറയുന്നത് ഈ പ്രകൃതി തന്നെയാണ്. ആ പ്രകൃതിയെ സ്നേഹിക്കാനുള്ള വലിയ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ശനിയും

0: ഒക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങളുടെ ആശയച്ചയും ബാലേട്ടനും തിരിച്ചു വരും. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: ഒരു വലിയ നമസ്കാരവും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം സ്വാഗതം ഈ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക്. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യ ഗാനം യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. എസ് രമേശൻ നായർ എഴുതി മോഹൻ സിതാര ഈണം നൽകിയ ഈ ഗാനം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം വേണുഗോപാൽ, ചിത്ര എന്നിവർ നയിച്ചത്. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ. ചിത്രം സ്നേഹസ.

മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഇന്ന് വൈകുന്നേരം 3, 5, 4 വിളിക്കുക. നമ്പറുകൾ 94 46 45 58 88, 04 84 24 26 397, 04 84 24 26 387. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-5 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. അടുത്ത ഗാനം എന്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയത്. വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഹലോ. കൊച്ചി എഫും തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് വൈകുന്നേരം 3-5 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു സി ഒ

ചിത്രം ഇടുക്കി ഗോൾഡ്. പാടിയത് ജോബ് കുര്യൻ, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം 9:27. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഗായിക ചിത്ര, വരികൾ ONV, ഈണം ഇളയരാജ, ചിത്രം അഥർവം

0: രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: മീനമാസത്തിലെ കാർത്തിക നാളിലാണ് മാധവൻ ദേവികയെ വിവാഹം കഴിച്ചത്.
0: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
2: പറക്കാൻ ചിറകില്ലാത്ത സ്വപ്നമായി പിറക്കുക, ഒഴുകാൻ വഴിയില്ലാത്തൊരോർമ്മയായി ഉത്ഭവിക്കുക.
0: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
3: വിശ്വനാഥൻ മക്കളെ ഓർത്തു, വരുമെന്നുറപ്പില്ല, എന്നിട്ടും കണ്ണുകൾ അറിയാതെ തൊടിയിലേക്ക് നീളുന്നു.
0: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ചിത്രം ശിബിരം. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന ജോർജ് തോമസ്, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടുന്ന ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി. കൊച്ചിക്ക് ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ ബെസ്റ്റ് ടൈം.
3: മൈസർ ഫ്യൂച്ചർ എപ്പിക്കൽ, എച്ച് പി, ലെനോവോ, ഏസർ, ഏസൂസ്, മാക്ബുക്ക് തുടങ്ങി പ്രമുഖ ലാപ്ടോപ്പുകൾ കിട്ടുന്ന ഓഫറുകളിൽ.
1: ബൈ ബാക്ക് ബോണസ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട്, കില്ലർ പ്രൈസുകൾ എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു. ഓഫർ ജൂലൈ 26 വരെ.
3: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം എച്ച് പി എപ്സൺ പ്രിന്ററുകൾ.
4: ചിത്രം സീൻ 1, നമ്മുടെ വീട്, പാടിയത് ഹരിചരൺ, സൈന്ദവി എന്നിവർ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം നൽകിയത് രതീഷ് വേഗ.

0: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
0: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
0: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: എഫ്എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം സാഗരം സാക്ഷി, ഗായകർ യേശുദാസ് ചിത്ര, ഗാനരചന കൈതപ്രം, സംഗീതം ശരത്.

0: അടുക്കളയിലേക്ക് സ്മാർട്ട് സ്റ്റോറേജിന്റെ പുതിയ അനുഭവം കൊണ്ടുവരണോ?
1: ഫ്രിഡ്ജ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഓരോ ഫീച്ചറും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മറി ഡ്രൈവ് മൾട്ടി ഫീച്ചർ എപ്പിക്കിൽ എത്തും.
0: സിംഗിൾ ഡോർ മുതൽ സൈഡ് ബൈ സൈഡ് AI റെഫ്രിജറേറ്റേഴ്സ് വരെ
1: കൊച്ചിയിലെ ഏറ്റവും വലിയ റെഫ്രിജറേറ്റർ കളക്ഷൻ
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫീച്ചർ എപ്പിക്.
2: ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തിയ ഗാനം, പാടിയത് യേശുദാസ്, S. ജാനകി. ചിത്രം വീണ്ടും

അജിത് ഐരാപുരം എഴുതി, നീരജ് ഗോപാൽ ഈണം നൽകി. സുദീപ് കുമാർ പാടിയ ഗാനം. ചിത്രം നമ്പൂതിരി യുവാവ് @43.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. 15 താഴെ പ്രായക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. വിലക്കേർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യക്കെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ ജനീവയിൽ ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8th വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പട്ടിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചു. 2 ദിവസത്തേക്ക് നിശ്ചയിച്ച യോഗം ഒറ്റ ദിവസം ചേർന്നാണ് അവസാനിപ്പിച്ചത്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം കഴിച്ച് മരിച്ച സംഭവത്തിൽ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. അല്പസമയത്തിനകം ചേപ്പുംപാറ മർത്തമറിയം പള്ളി പാരിഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ.
1: ആകാശവാണി FM വാർത്തകൾ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുതലേ
1: റേഡിയോ ഹെൽത്ത് ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂലൈ 25, അതായത് നാളെ, വേൾഡ് IVF ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് IVF ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് IVF ചികിത്സ നടത്തേണ്ടത്? അതിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ

0: റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യം?
1: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UK യിലാണ്. UK യിൽ 1978 ജൂലൈ 25 പാട്രിക് സ്റ്റെപ്ടോയുടെയും റോബർട്ട് എഡ്വേർഡ്സിന്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UK യിലെ ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് എന്നെ കോമമറേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ് വേൾഡ് IVF ഡേ ആയിട്ട് ലോകമെങ്ങും കൊണ്ടാടുന്നത്.
0: സർ, എന്താണ് IVF ചികിത്സ, അതിനെ കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
1: IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനൊരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ ബേബീസൊക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ടങ്ങളെയും ബീജങ്ങളെയും ഒക്കെ യോജിപ്പിച്ചതും അതിൻ്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബൊക്കെ മാറി ഇപ്പം പെട്രി ഡിഷായി എന്ന് പറഞ്ഞു, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലിലാണ്. അണ്ടവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായിട്ട് വളരുകയും ഏകദേശം ഒരു 5-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് അണ്ടവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്തു വെച്ച് നടക്കുകയാണ്. അതായത് ശരീരത്തിന് പുറത്തു വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്ത്രീ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ടമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വജൈന വഴി നമ്മൾ ഈ അണ്ടാശയത്തിൽ നിന്നും മെച്യൂറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്, ആ വർക്ക് സ്റ്റേഷൻ്റെ അടിയിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും IVF തമ്മിൽ വ്യത്യാസമുണ്ട്. IVF എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ടത്തിനെ, ഒരു അണ്ടത്തിൻ്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിലെ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ടത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ 2 കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയയ്ക്കാണ് IVF എന്ന് പറയുന്നത്. ഇപ്പോൾ IVF ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ടത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ടത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ടത്തിനെ, ആ അണ്ടത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അണ്ടത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ 2 കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രോ ചെയ്ത് ഒരു 3-5 ദിവസം ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 12-14 ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും.
0: സർ, ആർക്കൊക്കെയാണ് IVF ചികിത്സ ആവശ്യമായി വരുന്നത്?
1: IVFന് പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ടവാഹിനി കുഴലിൽ ബ്ലോക്ക് ഉള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ടവാഹിനി കുഴലിലാണ്. അപ്പൊ ഈ കുഴല് ബ്ലോക്ക് ആണെങ്കിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയും ഇല്ല. അപ്പൊ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് IVF ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട്, നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ ഒക്കെ കൊടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും IVF ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ അതായത് പുരുഷന്മാർ

0: കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ് സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷന്റെ ബീജപരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണിൽ താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 1 മില്യണിൽ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് IVF ആണ്. 1 മില്യണിൽ താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ICSI ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് IVF ചെയ്യാം. 2, മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF അല്ലെങ്കിൽ ICSIയിലോട്ട് പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ഒരുപാട് ഈ ഓവുലേഷൻ ഒക്കെ നടത്തി അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ആൻസറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും IVFലോട്ട് പോകാം. അണ്ഡങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിന് മേലെയൊക്കെയുള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ഡങ്ങൾ കുറവായിരിക്കും. അവൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് IUI ഒക്കെ ചെയ്തു എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് IVF അല്ലെങ്കിൽ ICSI.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ IVF ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ RCC എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിന് നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല. പക്ഷേ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക. സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ഡയറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട് വിശ്വാസം നമുക്ക് ഒരു ഏറ്റവും നല്ല IVF നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ആ ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ്, അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ IVF എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, ഒരുപാട് കോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത് ഒരിക്കലും. നമുക്ക് അതിൻ്റെതായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം ഒരു 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ IVFൽ എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. IVFനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ 1 പ്രാവശ്യം 1 അണ്ഡമാണ് വിരിയുന്നത്. പക്ഷേ IVFൽ നമുക്ക് 1 അണ്ഡം കൊണ്ട് ഒന്നും ആവത്തില്ല, അപ്പോൾ കൂടുതൽ അണ്ഡങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ഡങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്. FSH LH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഇഞ്ചക്ഷൻ മുതേന. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങളൊരു ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്യൂറായിട്ടുള്ള എഗ് കിട്ടും. ഓക്കെ, അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ്, അവർക്ക് അണ്ടാവശ്യത്തിൽ അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പം 11 മുതൽ 12 ദിവസം വരെ ചിലപ്പം ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷൻ ആണ്, നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് IVFലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. സ്കാൻ വെച്ചിട്ട് എത്ര അണ്ടങ്ങൾ വളർന്നു വരുന്നു, അണ്ടങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ടവളർച്ചയെ നോക്കുന്നു. ആ അണ്ടം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17-18 മില്ലിമീറ്റർ വരെ എത്തുകയാണെങ്കിൽ ആ അണ്ടത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്കാനുള്ള സമയമായി, അതിന് ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന്

0: പറഞ്ഞാൽ ഒരു എച്ച് ഇ ജി എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ ഓ എഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷന്റെ ബീജം എടുക്കുന്നു. പുരുഷന്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ വി എഫിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിന്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഐ വി എഫിന്റെ ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ ആ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ലെന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സാമ്പിൾ ആയിരിക്കും നല്ലത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടും നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ടവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഐ വി എഫ് ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 1,00,000 ബീജം ഒരണ്ടത്തിൻ്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഇക്സി ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിൻ്റെ വളർച്ച നോക്കുന്നു. 2-ന്ന് 3-ന്ന് 4-ന്ന് അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നു നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ന്ന് 1-ന്നോ അല്ലെങ്കിൽ 5-ന്ന് 1-ന്നോ നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 1-ഓ 2-ഓ നല്ല ഭ്രൂണത്തിനെ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ഭ്രൂണത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എത്ര സെല്ലുണ്ട്, അതിലെത്ര പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണോ, അപ്പോൾ അതിൽ നല്ല ഭ്രൂണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് 2 എണ്ണം മാക്സിമം ഗർഭപാത്രത്തിലോട്ട് 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ നമ്മൾ തിരിച്ചിടുന്നു. തിരിച്ചിട്ട ശേഷം സാധാരണ രീതിയിലുള്ള ഐ വി എഫ് പ്രഗ്നൻസിക്ക് നമുക്കൊരു 10 മുതൽ 14 ദിവസത്തേക്ക് വരെ ഈ ഗർഭത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് 3 ഘട്ടമായിട്ട് തിരിക്കാം. 1, ഒവേറിയൻ സ്റ്റിമുലേഷൻ, പിന്നെ അതിനെ ട്രിഗർ ചെയ്ത് അതിനെ നമ്മൾ അണ്ടം എടുത്ത് വലിച്ചെടുക്കുന്നു, പിന്നെ എംബ്രിയോളജിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു, ഭ്രൂണം വളർത്തുന്നു, വളർത്തിയിട്ട് 3-ാമത്തെയോ 5-ാമത്തെയോ ദിവസം തിരിച്ചിടുന്നു, അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ചു വെക്കുന്നു. ശീതീകരിച്ചു വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. പിന്നെ ഇപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെയും സംഭവിക്കാം. 2 രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് ഇടാം. 1, ഫ്രഷ് ആയിട്ട്, അതായത് ആ ഐ വി എഫ് സൈക്കിൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ അവസരം നല്ലൊരു അവസരമല്ലെങ്കിൽ, ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അതുമാത്രമല്ല, നമുക്ക് 2 ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഐ വി എഫ് ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങളുണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് ഐ വി എഫ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബി ആയി 2 വർഷം കഴിഞ്ഞ ശേഷം 2-ാമതൊരു ബേബിക്ക് വേണ്ടി ഇത്രയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സിയിൽ സംഭവിക്കുന്നത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:15:13. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ശ്രീനിവാസ്, കാർത്തിക്, ശ്രീലേഖ, താര എന്നിവർ പാടിയ ഗാനം, ചിത്രം ഇവർ, ഗാനരചന BR പ്രസാദ്, സംഗീതം ശ്രീനിവാസ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി ആയുഷ്മാൻ ഭവ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനോത്സവത്തിൽ കേൾക്കാം. സേവന വാർത്തകൾ. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ

0: അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാം ക്ലാസ്സോടെയുള്ള ബി ടെക് ആണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ ഈ മാസം 27 രാവിലെ 10:30 കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണം.
1: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
1: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഗെയിം കളിച്ചു നോക്കിയാലോ?
4: എങ്കിൽ ആദ്യം മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ എത്തും.
3: ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യൂ.
4: സ്പീഡും ഗ്രാഫിക്സും പെർഫോമൻസും സ്വയം പരീക്ഷിക്കൂ.
3: പ്രൊഫഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ലാപ്ടോപ്പ് കളക്ഷൻ
4: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറിൻ ഡ്രൈവ്.
0: ഗവൺമെന്റ് ITI ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ ട്രേഡുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും, ഒറിജിനൽ TC, ആധാർ കാർഡിൻ്റെ പകർപ്പും നിശ്ചിത ഫീസും സഹിതം നേരിട്ട് ഹാജരാകണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9899594350. 9899594350. കൊടുവായൂർ CCSIT കോളേജിൽ BSc AI, BCA, MCA കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9949620537. 9949620537.
3: കൊച്ചിക്ക് ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ ബെസ്റ്റ് ആയി
4: മൈറ്റി ഫ്യൂച്ചർ എപ്പിക്കിൽ HP, Lenovo, Acer, Asus, MacBook തുടങ്ങി പ്രമുഖ ലാപ്ടോപ്പുകൾ കിടിലൻ ഓഫറുകളിൽ.
3: ബൈ ബാക്ക് ബോണസ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട്, കില്ലർ പ്രൈസുകൾ എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു. ഓഫർ ജൂലൈ 26 വരെ.
4: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം HP എപ്സൺ പ്രിന്ററുകൾ.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന പ്രാഥമിക സഹകരണ സംഘം, കേരള ബാങ്ക്, സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയകേന്ദ്രം മുഖേന ജീവൻ രേഖ വഴി ബയോമെട്രിക് രീതിയിൽ 30 സെപ്റ്റംബർ വരെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം.
3: വലിയ TV സ്ക്രീൻ, അതിലും വലിയ എക്സ്പീരിയൻസ്,
4: 4K HD, OLED, QLED, RGB ഡിസ്പ്ലേ റെസല്യൂഷൻ തുടങ്ങി ഏറ്റവും പുതിയ സ്മാർട്ട് TVകൾ നേരിട്ട് കണ്ടും താരതമ്യം ചെയ്തും തിരഞ്ഞെടുക്കണം.
3: കൊച്ചിയിലെ ഏറ്റവും വലിയ TV കളക്ഷൻ കാണാൻ മെറിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ എത്തൂ.
4: ഏറ്റവും വലിയ വിലക്കുറവ് ECEMI.
3: മൈജി ഫ്യൂച്ചർ എപ്പിക്.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: സേവന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 12:25 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30:12.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
12: പ്രായോജികർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 13,230 രൂപ നിരക്കിലും, പവന് 1,05,840 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില. ഇനി നാളെ രാവിലെ 10:30.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
12: പ്രായോജികർ
14: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
12: തൃശൂർ ഇടപ്പാൾ കൂറ്റ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 52 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി കേൾക്കാം. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ജാവേദ് അക്തർ എഴുതി മദൻ മോഹൻ ഈണമിട്ട് ഉദിത് നാരായണും ലതാ മങ്കേഷ്കറും ചേർന്ന് പാടിയത്. ചിത്രം വീർ സാറാ.

എന്ന ചിത്രത്തിൽ ജുബിൻ നോട്ടിയാൽ, ശിൽപ റാവു എന്നിവർ പാടിയ ഗാനം. എഴുതിയത് ഷെല്ലി, സംഗീതം നൽകിയത് എ ആർ റഹ്മാൻ.

ദേവ് കോഹ്ലിയുടെ വരികൾക്ക് അനുമാലിക്കണം നൽകി ഉദിത് നാരായൺ, കവിതാ കൃഷ്ണമൂർത്തി, അഭിജിത്, സുദേഷ് ഭോസ്ലെ, പൂർണിമ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, ഇഷ്ക് എന്ന ചിത്രത്തിൽ നിന്നും. ചിത്രമഞ്ജരി ഇനി നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം തുടർന്ന് കേൾക്കാം.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ മോഹിനിയാട്ടം ഭരതനാട്യം വൈകിട്ട് 6:30.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അടുക്കളയിലേക്ക് സ്മാർട്ട് സ്റ്റോറേജിന്റെ പുതിയ അനുഭവം കൊണ്ടുവരണോ?
2: ഫ്രിഡ്ജ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഓരോ ഫീച്ചറും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മറൈൻ ഡ്രൈവ് മൾട്ടി ഫീച്ചർ എപ്പിക്കിൽ എത്തും.
1: സിംഗിൾ ഡോർ മുതൽ സൈഡ് ബൈ സൈഡ് AI റെഫ്രിജറേറ്റേഴ്സ് വരെ
2: കൊച്ചിയിലെ ഏറ്റവും വലിയ റെഫ്രിജറേറ്റർ കളക്ഷൻ
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫീച്ചർ എപ്പിക്. ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
4: കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. 6 മണിക്ക് ചെറുകഥാ വായന.
1: വലിയ ടിവി സ്ക്രീൻ, അതിലും വലിയ എക്സ്പീരിയൻസ്,
2: 4K HD OLED QLED RGB ഡിസ്പ്ലേ റെസല്യൂഷൻ തുടങ്ങി ഏറ്റവും പുതിയ സ്മാർട്ട് ടിവികൾ നേരിട്ട് കണ്ടും താരതമ്യം ചെയ്തും തിരഞ്ഞെടുക്കണം.
1: കൊച്ചിയിലെ ഏറ്റവും വലിയ ടിവി കളക്ഷൻ കാണാൻ മെറിൻ ഡ്രൈവ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ എത്തൂ.
2: ഏറ്റവും വലിയ വിലക്കുറവ് ECMI
1: മൈജി ഫ്യൂച്ചർ എപ്പിക്.
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
6: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
5: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സേവന വാർത്ത. ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥാ കവിതാ സാഹിത്യ ശില്പശാല നാളെ ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 8848 94 75 74 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848 94 75 74.

0: ആകാശവാണി FM വാർത്തകൾ.
1: വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കുമൊപ്പം സാമൂഹിക പ്രവർത്തകർ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാറുടെ സംസ്കാരം നടത്തി. മലപ്പുറം തിരൂർക്കാട് മഹല്ല ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത DYFI

0: മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കോളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 ഗ്രാമിലധികം MDMA 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാടി സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്ന്യന്നൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നൂരിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. സ്വർണ്ണവില കുറഞ്ഞ്, പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:32. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുന്നു. വിവേക് എഴുതി GV പ്രകാശ് കുമാർ ഈണം നൽകി. നകുൽ അഭ്യങ്കർ, രമ്യ ഭട്ട് അഭ്യങ്കർ എന്നിവർ പാടിയ ഗാനം. ചിത്രം അമരൻ.

അമർക്കളം എന്ന ചിത്രത്തിൽ വൈരമുത്തു എഴുതി ഭരദ്വാജ് ഇണമിട്ട് ശാലിനി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം പ്രസൂൺ ജോഷി എഴുതി ശങ്കർ എഹ്സാൻ ലോയ് ഇണമിട്ട് രാമൻ മഹാദേവൻ പാടിയത്. ചിത്രം താരേ സമീൻ പർ.

വരികൾ നിതേഷ്, സംഗീതം ജി വി പ്രകാശ് കുമാർ, പാടിയത് ജി വി പ്രകാശ് കുമാർ, സ്വാഗത എസ് കൃഷ്ണൻ. ചിത്രം ബാച്ചിലർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ചിത്രമഞ്ജരി പൂർണ്ണമാകുന്നു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: മീനമാസത്തിലെ കാർത്തിക നാളിലാണ് മാധവൻ ദേവികയെ വിവാഹം കഴിച്ചത്.
1: സ്നേഹനൊമ്പരം, രാംമോഹൻ കാരോട്ടിന്റെ കഥ.
3: പറക്കാൻ ചിറകില്ലാത്ത സ്വപ്നമായി പിറക്കുക, ഒഴുകാൻ വഴിയില്ലാത്തൊരോർമ്മയായി ഉത്ഭവിക്കുക.
1: പി പി ഋഷികേശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
4: വിശ്വനാഥൻ മക്കളെ ഓർത്തു, വരുമെന്നുറപ്പില്ല, എന്നിട്ടും കണ്ണുകൾ അറിയാതെ തൊടിയിലേക്ക് നീളുന്നു.
1: തിരുവോണത്തിനൊരു സ്നേഹോപഹാരം, എൻ ജെ ബാബു വൈറ്റില എഴുതി അവതരിപ്പിക്കുന്ന കഥ. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ

0: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
1: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 11:00 കഴിഞ്ഞ് 30 മിനിറ്റും 2 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.